ആകാശവാണി 103.6 റിയൽ FM 103.6 മെഗാ ഹെഡ്സിൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 5, കൊല്ലവർഷം 1201, ഇടവം 12, 2026 മെയ് 26 ചൊവ്വാഴ്ച.

0: റിയൽ എഫ്എമ്മിന്റെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇപ്പോൾ കേൾക്കാം
1: വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി മഹേഷ്.
2: ഭൗതിക ലോകത്തിന്റെ വളർച്ച മനുഷ്യരുടെ ചിന്തകളെയും സ്വഭാവത്തെയുമെല്ലാം സാരമായി ബാധിച്ചിട്ടുണ്ട്. ഭൗതിക സുഖസൗകര്യങ്ങളോടുള്ള അമിതമായ താൽപ്പര്യം അതിൻ്റെ ഉപാധിയായ പണം സമ്പാദിക്കണമെന്ന ആഗ്രഹത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ലോകത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ജീവിതത്തിൽ അതിപ്രധാനമാവുകയും ഭൗതികമായ സുഖസൗകര്യങ്ങൾ ഒഴിച്ചുകൂടാൻ ആവാത്തതും ആയിത്തീർന്നിരിക്കുന്നു. ഇന്ന് നമ്മുടെ കാഴ്ചപ്പാടിനെ രൂപീകരിക്കുന്ന അടിസ്ഥാന ഘടകമായി മാറിയിരിക്കുന്നു പണവും.

0: ഭൗതിക നേട്ടങ്ങളും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ഇത് വ്യക്തമായി പ്രതിഫലിക്കുന്നു. ഇന്ന് നാം പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന വിഷയം പലപ്പോഴും നമ്മുടെ അഭിരുചിക്ക് ഇണങ്ങുന്നതാവണമെന്നില്ല. മറിച്ച്, പഠനശേഷം ലഭിക്കാവുന്ന ജോലി സാധ്യതയുടെ അടിസ്ഥാനത്തിലാണ്. ഭൗതിക നേട്ടങ്ങൾ കൊണ്ട് മാത്രം ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ സന്തോഷപൂർവം ജീവിക്കാനാവില്ല. സന്തോഷം ആന്തരികമായി സൃഷ്ടിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ വിത്തുകൾ ആത്മസമർപ്പണത്തിലും ത്യാഗത്തിലുമാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ആന്തരികമായ തലത്തിൽ പരിവർത്തനം വന്നാൽ മാത്രമേ വ്യക്തിയിൽ സന്തോഷം ജനിക്കുകയുള്ളൂ. വൈയക്തിക തലത്തിൽ നിന്നും കുടുംബതലത്തിലേക്കും കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്കും അത് പകരുന്നു. സമർപ്പണമാണ് നിലനിൽപ്പിൻ്റെ ആധാരം. സമർപ്പണം ശക്തൻ്റെ മാത്രം കഴിവാണ്. ബലഹീനർ പലപ്പോഴും ആത്മസമർപ്പണത്തിൽ പരാജയപ്പെടുന്നു. മനുഷ്യൻ്റെ ആന്തരിക ചിന്തയിൽ അടിസ്ഥാനപരമായി ഈ സമർപ്പണ ബുദ്ധി ഉണ്ടാവണം. സാമൂഹ്യ നന്മ ഉദ്ഭവിക്കുന്നത് ഈ സമർപ്പണ മനോഭാവത്തിൽ നിന്നാണ്. എല്ലാ വിജയത്തിനും പിന്നിൽ ആരുടെയോ സമർപ്പണത്തിൻ്റെ ശക്തിയുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ വെറും ലാഭത്തിന് വേണ്ടി മാത്രമാവരുത്. ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതും അതിനുവേണ്ട വിഭവങ്ങൾ സമാഹരിക്കേണ്ടതും അത്യാവശ്യം തന്നെ. എന്നാൽ അമിതമായ സ്വാർത്ഥ ചിന്തകളാണ് ഇന്ന് നാം കാണുന്ന എല്ലാ സാമൂഹ്യ വിപത്തുകളുടെയും അടിസ്ഥാനം. സ്വാർത്ഥ ചിന്തകളിൽ നിന്ന് ഒരു പരിധിവരെ പുറത്തു വരാനും നമ്മിൽ അന്തർലീനമായ നന്മയെ മറ്റുള്ളവരിലേക്ക് സംക്രമിപ്പിക്കാനും കഴിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സന്തോഷം ആരംഭിക്കുന്നത്. ചുറ്റുപാടുകളിൽ നിന്ന് എല്ലാം സ്വീകരിച്ച് വളർന്ന നാം എന്തു തിരിച്ചു നൽകി എന്ന് സ്വയം ചോദിക്കുമ്പോൾ അവിടെ നിന്നാണ് സാമൂഹ്യ നന്മ പിറവിയെടുക്കുന്നത്. സാമൂഹ്യ നന്മയിൽ വേരൂന്നി പ്രവർത്തിച്ചിരുന്ന ശക്തയായ വനിതയായിരുന്നു മാഡം ബ്ലവാട്സ്കി. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകയായിരുന്ന അവർ ലോകം മുഴുവൻ യാത്ര ചെയ്യുമായിരുന്നു. ഇത്തരം യാത്രകളിൽ ധാരാളം ബാഗുകൾ കൊണ്ടു നടക്കുന്ന അസാധാരണമായൊരു ശീലം അവർക്കുണ്ടായിരുന്നു. ഈ ബാഗുകൾ നിറയെ പൂച്ചെടികളുടെ വിത്തുകളായിരുന്നു. അവർ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഇടവിട്ട് ഈ വിത്തുകൾ ജനലിലൂടെ പുറത്തേക്ക് വിതറും. ആയിരക്കണക്കിന് നാഴികളോളം അവരിത് ചെയ്തുകൊണ്ടേയിരുന്നു. സഹയാത്രികർ പലപ്പോഴും അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന്. പൂക്കളുടെ വിത്തുകൾ വിതറുകയാണ്. മഴക്കാലം വരുമ്പോൾ അവ താനേ വളർന്ന് പൂത്തു നിൽക്കും. അവിടം ഒരു പൂന്തോട്ടമാകും. പൂമ്പാറ്റകൾ വന്ന് തേൻ കുടിക്കും. ചെറിയ കിളികൾ പാറി നടക്കും. അവിടം മുഴുവൻ സുഗന്ധം നിറയും. അത് മനോഹരമായൊരു കാഴ്ചയായി മാറും. അത് കാണുന്ന അനേകായിരം യാത്രക്കാർക്ക് സന്തോഷമുണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ വഴി ഇനി വരാൻ സാധ്യതയില്ലല്ലോ. ഈ പൂക്കൾ നിങ്ങൾ കാണാനിടയില്ലല്ലോ. പിന്നെ നിങ്ങൾക്കെന്ത് സന്തോഷം? ഇത്തരം ചോദ്യങ്ങൾക്ക് അവർ പറഞ്ഞ മറുപടി, ഞാനിതെല്ലാം മനക്കണ്ണുകൊണ്ട് കാണുന്നു. എത്രയോ ആളുകൾക്ക് ആനന്ദമുണ്ടാവുന്നു എന്നതാണ് എൻ്റെ ആനന്ദം. ഈ കാഴ്ച നിരവധി ജനങ്ങളെ സന്തോഷിപ്പിച്ചേക്കാം. അവർക്ക് ആനന്ദമുണ്ടാവുന്നത് എന്താണോ അത് ഞാൻ ചെയ്യുന്നു എന്നു മാത്രം. യഥാർത്ഥത്തിൽ അവർ മനുഷ്യരാശിയെ മുഴുവൻ സ്നേഹിച്ചു. വരാൻ പോകുന്ന ആർക്കോ വേണ്ടി ഒരു ഉദ്യാനം തീർത്തുവെച്ചു. ഈ കാഴ്ചപ്പാടാണ് നാം ജീവിതത്തിൽ പകർത്തേണ്ടത്.
1: ഡോക്ടർ സി മഹേഷ് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാ ഫലം ഇന്ന് വൈകിട്ട് 3 മന്ത്രി എൻ ശംസുദ്ദീൻ തിരുവനന്തപുരത്ത് ഫലം ഔപചാരികമായി പുറത്തുവിടും. അടുത്ത മാസം 21 നടത്താനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. മുഖ്യമന്ത്രിമാർക്കും ലഫ്റ്റനന്റ് ഗവർണർമാർക്കുമാണ് സഹകരണം തേടി പ്രധാൻ കത്ത് നൽകിയത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ലഹരിക്കെതിരെ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ബ്രാൻഡ് അംബാസിഡർമാരാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല.

സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിൽക്കുന്ന അധോലോക സംഘങ്ങളെ ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. എബോള സാഹചര്യത്തിൽ രാജ്യത്തെ വിമാന കമ്പനികൾ പാലിക്കേണ്ട പൊതു നടപടികൾ സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ പുറപ്പെടുവിച്ചു. ഉഗാണ്ട, കോംഗോ മേഖലയിൽ സർവീസ് നടത്തുന്ന കമ്പനികൾ യാത്രക്കാരെ പുറത്തിറക്കും മുമ്പ് അവരിൽ നിന്ന് രോഗബാധയില്ലെന്ന സത്യപ്രസ്താവന വാങ്ങേണ്ടതാണ്. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ 7 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ താഴെയെത്തിച്ചു. 65 കാബിനുകളിലെ യാത്രക്കാരാണ് സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് 500 അടിയോളം ഉയരത്തിൽ കുടുങ്ങിപ്പോയത്. IPL പ്ലേ ഓഫ് ക്രിക്കറ്റിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 1st qualifier ഇന്ന് നേരിടും. വൈകിട്ട് 7

റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ച്. അല്പസമയത്തിനുള്ളിൽ 6:10 കാവ്യാഞ്ജലി, ഞാറ്റുവേലപ്പൂക്കൾ, പി ഭാസ്കരൻ എഴുതിയ കവിത, ആലപിക്കുന്നത് ഡോക്ടർ സി വി ജിഷ മേരി. 6:15 പ്രഭാത വന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പാരിസൺസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 കേൾക്കാം സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഓപ്പൺ ഫോറം, ഒരു തെരുവിന്റെ കഥ. 7:20 കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം, സഹപ്രായോജകർ വെനീസിയ ബാത്വെയർ. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. 7:30 ഓപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം, സഹപ്രായോജകർ GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. ഏഴ് 45 നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് കരിയർ ഗിഫ്റ്റ്സ്, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 HNK യൂറോളജി സെന്റർ നോവൽ ടൈം, അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫേ. 9:02 ഗാനോപഹാരം. 9:15 BMH ആരോഗ്യജാലകം. 9:30 ഈശൽ മാല. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11:02 യുവർ ചോയ്സ്. 12:02 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. ഉച്ചയ്ക്ക് 1:02 ഗാനോത്സവം. 2:00 തുടർ നാടകം.

0: റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: External Affairs Minister Dr. S. Jaishankar will host the Quad Foreign Ministers meeting in New Delhi today. Foreign Minister of Australia Penny Wong, Foreign Minister of Japan Toshimitsu Motegi and US Secretary of State Marco Rubio will participate in the meeting. The ministers will exchange views on advancing Quad cooperation across priority areas, review progress on ongoing Quad initiatives and reflect on recent developments in the Indo-Pacific region and other international issues of mutual concern. The foreign

0: നിങ്ങൾ കേട്ടത് പി ഭാസ്കരൻ എഴുതിയ ഞാറ്റുവേലപ്പൂക്കൾ എന്ന കവിത. ആലപിച്ചത് സി വി ജിഷാമേരി.
1: കാവ്യാഞ്ജലി.

0: പ്രഭാതവന്ദനം സമാപിച്ചു.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ റിസർച്ച് സെന്റർ സ്മൃതി മധുരത്തിൽ കേൾക്കാം. അവൾ എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ രാമവർമ്മ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
2: ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. താരാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയതാണ് സ്മൃതിമധുരത്തിൽ അടുത്തത്.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഇനി പൂവിരിയും പുലരി എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ പാടിയത്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബിഎഡ് ഡിഎൽഎഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
3: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
7: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പരിപാടികളെ കുറിച്ച് പറയാം. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഇന്ന് രാവിലെ 10:30 കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഹിയറിംഗ് നടത്തുന്നു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ കമ്മീഷനിൽ ലഭിച്ച ഹർജികളിൽ പരിഗണിച്ച് തീർപ്പ് കൽപ്പിക്കും. റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാളിൽ സതേൺ റെയിൽവേയുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും കോട്ടപ്പുറം ആശുപത്രിയുടെ ബ്ലഡ് സെൻ്ററും കേരള ബ്ലഡ് ഡൊണേഴ്സ് ഫോറവും ചേർന്ന് നടത്തുന്ന മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് രാവിലെ 9:00. ടൗൺ ഹാളിൽ രാവിലെ 9:00 എല്ലാവരും പാടുന്ന സംഗീത പരിപാടി. വൈകിട്ട് 5:00 ഹൈ ബീറ്റ്സ് മ്യൂസിക് ട്രൂപ്പ് നടത്തുന്ന സുവർണഗീതങ്ങൾ മെഗാ കരോക്കെ ഗാനമേള. വ്യാപാര ഭവനിൽ ഇൻകം ടാക്സ് ആക്ട് 2025 ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയും സംയുക്തമായി നടത്തുന്ന പൊതുജന സമ്പർക്ക പരിപാടി ഉച്ചയ്ക്ക് 2:30. വേദി ഓഡിറ്റോറിയത്തിൽ കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ റെഡ് കാർപ്പറ്റിൽ ആദരിക്കപ്പെട്ട അമ്മ അറിയാൻ എന്ന ചിത്രത്തിലെ നായകനായ ജോയ് മാത്യുവിന് കോഴിക്കോട്ടെ കൂട്ടുകാർ സ്വീകരണമൊരുക്കുന്നു വൈകിട്ട് 5:00.
3: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
9: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
10: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
11: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
12: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
13: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
7: ആകാശവാണി 103.6 റിയൽ FM. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
14: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അടുത്ത മാസം 21 നീറ്റ് UG പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം ഇന്ന്. 1st ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. IPL പ്ലേഓഫ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു

ഗുജറാത്ത് ടൈറ്റൻസിനെ ഒന്നാം ക്വാളിഫയറിൽ വൈകിട്ട് നേരിടും. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ 11:15 പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് കൂടിക്കാഴ്ച. ഉച്ചകഴിഞ്ഞ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും മുഖ്യമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വി ഡി സതീശൻ നാളെ കൂടിക്കാഴ്ച നടത്തും. CBSE പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട പരാതികളിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞ മാർക്കാണ് ലഭിച്ചതെന്ന പരാതി വ്യാപകമാണ്. തുടർന്ന് പുനർമൂല്യനിർണ്ണയ നടപടികളിലും പരാതി ഉയർന്നു. വെബ്സൈറ്റിലും രജിസ്ട്രേഷനിലും ഫീസടയ്ക്കുന്നതിലും ഉണ്ടായ ബുദ്ധിമുട്ടും മുഖ്യമന്ത്രി കത്തിൽ വിശദീകരിച്ചു. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMG വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ SP റാങ്ക് മുതൽ മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ചേരുന്ന

0: സിബിഎസ്ഇ പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട പരാതികളിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞ മാർക്കാണ് ലഭിച്ചതെന്ന പരാതി വ്യാപകമാണ്. തുടർന്ന് പുനർമൂല്യനിർണയ നടപടികളിലും പരാതി ഉയർന്നു. വെബ്സൈറ്റിലും രജിസ്ട്രേഷനിലും ഫീസടയ്ക്കുന്നതിലും ഉണ്ടായ ബുദ്ധിമുട്ടും മുഖ്യമന്ത്രി കത്തിൽ വിശദീകരിച്ചു. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം പി എം ജിയിലെ വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ എസ് പി റാങ്ക് മുതൽ മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ ഉന്നതതല യോഗമാണിത്. ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ യോഗത്തിൽ അധ്യക്ഷനായിരിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. അടുത്ത മാസം 21 നടത്താനിരിക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. മുഖ്യമന്ത്രിമാർക്കും ലഫ്റ്റനന്റ് ഗവർണർമാർക്കുമാണ് സഹകരണം തേടി പ്രധാൻ കത്ത് നൽകിയത്. വടക്കേ ഇന്ത്യയിലെ ഉഷ്ണതരംഗം പരിഗണിച്ച് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ശുദ്ധജലവും ഇരിപ്പിട സൌകര്യങ്ങളും ശൌചാലയങ്ങളും സജ്ജമാക്കണമെന്ന് കത്തിൽ പറയുന്നു. പരീക്ഷാ ദിവസം വേണ്ടത്ര വാഹന സൌകര്യമൊരുക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാവിലെ BSFന്റെ രാജസ്ഥാൻ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. സുരക്ഷാ സേനാംഗങ്ങളുമായി സംവദിക്കുന്ന അദ്ദേഹം ഏതാനും ക്ഷേമ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി മേഖലയിലെ സുരക്ഷാസ്ഥിതി അദ്ദേഹം അവലോകനം ചെയ്യും. എബോള സാഹചര്യത്തിൽ രാജ്യത്തെ വിമാനക്കമ്പനികൾ പാലിക്കേണ്ട പൊതു നടപടികൾ സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ പുറപ്പെടുവിച്ചു. ഉഗാണ്ട, കോംഗോ മേഖലയിൽ സർവീസ് നടത്തുന്ന കമ്പനികൾ യാത്രക്കാരെ പുറത്തിറക്കും മുൻപ് അവരിൽ നിന്ന് രോഗബാധയില്ലെന്ന സത്യപ്രസ്താവന വാങ്ങേണ്ടതാണ്. പനിയോ പേശിവേദനയോ കടുത്ത ക്ഷീണമോ അടക്കം രോഗലക്ഷണങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനകം ഇത്തരം ലക്ഷണങ്ങൾ കണ്ടെത്തുന്നവർ വൈദ്യസഹായം തേടുകയും അക്കാര്യം വിമാനത്താവളത്തിലെ ആരോഗ്യ ഓഫീസിൽ അറിയിക്കേണ്ടതുമാണ്. ഗ്രാമ നഗര സഹകരണ ബാങ്കുകളിൽ തുടർച്ചയായി 10 വർഷം കാലാവധി പൂർത്തിയാക്കിയ ഡയറക്ടർമാർ തുടർന്ന് ഇടവേളയെടുക്കണമെന്ന ഭേദഗതി റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു. ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം പരിശോധിച്ച് അടുത്ത ജനുവരിയോടെ കരട് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് RBI അറിയിച്ചു. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ 7 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ താഴെയെത്തിച്ചു. 65 ക്യാബിനുകളിലെ യാത്രക്കാരാണ് സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് 500 അടിയോളം ഉയരത്തിൽ കുടുങ്ങിപ്പോയത്. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് ഫലം ഔപചാരികമായി പുറത്തുവിടും. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: HSC, VHSC, THSC പരീക്ഷാഫലങ്ങൾ 3 മണിക്ക് തന്നെ സംസ്ഥാന സർക്കാരിന്റെ നമ്മുടെ കേരള മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാകും. വെബ്സൈറ്റിലൂടെ ഒരേ സമയം നിരവധി പേർ ഫലം പരിശോധിക്കുമ്പോൾ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ മൊബൈൽ ആപ്പ് സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. result.kerala.gov.in അടക്കമുള്ള വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. 4.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് മാർച്ച് മാസത്തിൽ നടത്തിയ പ്ലസ് ടു പരീക്ഷ എഴുതിയത്.
0: 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. June 3 വരെ 10 ദിവസം ഏകജാലകം വഴി അപേക്ഷ നൽകാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന് മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളോടെ 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ അണിനിരക്കും. നമീറപ്പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കുന്നത്. സന്ധ്യയോടെ അറഫ വിടുന്ന തീർത്ഥാടകർ പ്രാർത്ഥനകളുമായി മുസ്ദലിഫിലേക്ക് നീങ്ങും. തുറന്ന ആകാശത്തിന് താഴെ വിശ്രമിച്ച ശേഷം നാളെ പുലർച്ചെ ജംറയിലെത്തി പിശാചിന്റെ പ്രതീകത്തിന് കല്ലെറിയുകയും മുടി മുറുകുകയും ചെയ്യുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് അർദ്ധവിരാമമാകും. തുടർന്ന് മിനായിലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകർ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കും. ലഹരിക്കെതിരെ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ബ്രാൻഡ് അംബാസഡർമാരാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിൽക്കുന്ന അധോലോക സംഘങ്ങളെ ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം ബെങ്ങാനൂർ BPS ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC സഹവാസ ക്യാമ്പ് ഐക്യ 2026 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല. ക്യാമ്പിൽ 939 കേഡറ്റുകൾ പങ്കെടുത്തു. സെറിമോണൽ പരേഡിൽ മന്ത്രി കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയടക്കം മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ധന വില വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വൈകിട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന്

0: KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ 4 തവണ ഇന്ധനവില വർദ്ധിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം. സത്യപ്രതിജ്ഞ ചെയ്ത് 10 ദിവസമായപ്പോഴേക്കും മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മുഖംമൂടി അഴിഞ്ഞു വീണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. UDF അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന വാഗ്ദാനം തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നുവെന്നും സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ പ്രതികളായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ആലപ്പുഴ MLA AD തോമസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജ്യുവൽ കുര്യാക്കോസ് എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ അഭ്യാസ മുറകൾ ഇന്ന് പ്രദർശിപ്പിക്കും. വ്യാഴാഴ്ചത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: കേഡറ്റുകളുടെ രക്ഷിതാക്കൾക്കും അക്കാദമിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും മുന്നിലാണ് അഭ്യാസ പ്രകടനങ്ങൾ നടക്കുക. അക്കാദമി മൈതാനിയിൽ 1.5 മണിക്കൂറോളം നീളുന്ന പ്രദർശനം കഠിനമായ പരിശീലന മുറകളുടെ നേർക്കാഴ്ചയായിരിക്കും. നാവിക അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മനീഷ് ശ്രദ്ധ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാളെ ബിരുദദാന ചടങ്ങുണ്ടാവും. 28 നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആകെ 311 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 66 പേർ വനിതാ കേഡറ്റുകളാണ്. വിയറ്റ്നാം, സീഷെൽസ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കിയവരിൽ ഉൾപ്പെടും.
0: IPL പ്ലേ ഓഫ് ക്രിക്കറ്റിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 1-ഓം ക്വാളിഫയറിൽ ഇന്ന് നേരിടും. വൈകിട്ട് 7:30 ധർമ്മശാലയിലാണ് മത്സരം. ഇതിലെ വിജയി നേരിട്ട് IPL ഫൈനലിലെത്തും. തോൽക്കുന്ന ടീമിന് 2-ഓം ക്വാളിഫയറിൽ ഒരവസരം കൂടി ലഭിക്കും. മഡ്ഗാവോയിൽ സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ മാലദ്വീപിനെ മറുപടിയില്ലാത്ത 11 ഗോളിന് തോൽപ്പിച്ചു. ഇന്ത്യ ഞായറാഴ്ച അടുത്ത മത്സരത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. പയ്യന്നൂരിൽ 22-ാമത് സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. കാസർഗോഡിനെയാണ് മലപ്പുറം തോൽപ്പിച്ചത്. എലൈറ്റ് ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെന്റ് കിരീടം മലപ്പുറം കൊണ്ടോട്ടി EMEA കോളേജ് കരസ്ഥമാക്കി. ഇന്നലെ കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ സോക്കർ ക്ലബ്ബ് മലപ്പുറത്തെ മറുപടിയില്ലാത്ത 4 ഗോളിനാണ് അവർ തോൽപ്പിച്ചത്. സാറ്റ് തിരൂരാണ് റണ്ണേഴ്സപ്പ്. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തിരുവനന്തപുരം പാളയത്ത് രാത്രി SFI KSU സംഘർഷമുണ്ടായി. 3 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചാണ് പോലീസ് വിദ്യാർത്ഥികളെ പിരിച്ചുവിട്ടത്. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 37-ൽ 35 സീറ്റും SFIക്കാണ്. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്ന് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 28-ന് വിൽപ്പനശാലകൾക്ക് അവധിയായിരിക്കും. നാളെ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾക്ക് അവധിയാണ്. ബക്രീദ് പ്രത്യേക കിറ്റ് വിൽപ്പന നാളെ വരെ നീട്ടിയിട്ടുണ്ട്. ഭിന്നശേഷി പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകി. ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി KFB ഭാരവാഹികൾ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അടുത്ത മാസം 21-ലെ നീറ്റ് UG പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്ക് കത്തെഴുതി. സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം ഇന്ന്. 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ സമയം രാവിലെ 8:07. കോഴിക്കോട് സ്റ്റേഷനിൽ എത്തിച്ചേരേണ്ട മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 1 മണിക്കൂർ വൈകിയോടുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റ് ട്രെയിനുകൾ നിലവിൽ കൃത്യസമയം പാലിക്കുന്നുണ്ട്.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിലും ഒരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും.

0: പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
1: ഇന്ത്യൻ ബെഞ്ച്മാർക്ക് സൂചികകളായ BSE സെൻസെക്സും നിഫ്റ്റിയും ഇന്ന് നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 1073 പോയിന്റ് ഉയർന്ന് 76489, നിഫ്റ്റി 312 പോയിന്റ് ഉയർന്ന് 24031 ക്ലോസ് ചെയ്തു. വിപണിയിൽ ഇന്നലെ സ്വർണം പവന് 116,880 രൂപ, വെള്ളി കിലോഗ്രാമിന് 277,500 രൂപ.
0: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഇന്നത്തെ ഗാനം.
1: ആയിരത്തി തൊള്ളായിരത്തി 1977 റിലീസായ പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ എന്ന സിനിമയിലെ ഒരു ഫീമെയിൽ ഡ്യുവറ്റ് ഗാനം. പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ സംഗീതം നൽകിയ ഈ ഗാനം പാടിയത് അമ്പിളിയും പത്മിനി വാര്യരും. അമ്പിളി പിന്നീട് ഒട്ടേറെ സിനിമാ ഗാനങ്ങൾക്ക് ആലാപന ശബ്ദമായെങ്കിലും പത്മിനി വാര്യരുടെ സിനിമാ ജീവിതം രണ്ട് സിനിമയിൽ ഒതുങ്ങി. ഈ സിനിമയ്ക്ക് പുറമെ നിർമാല്യം എന്ന ചിത്രത്തിനു വേണ്ടിയും പത്മിനി എന്ന പത്മിനി വാര്യർ പാടുകയുണ്ടായി.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ. സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
1: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ഒരു തെരുവിന്റെ കഥ. കോഴിക്കോട് നഗരമധ്യത്തിൽ തന്നെയാണ് CSI പള്ളിയും BEM സ്കൂളും. BEM സ്കൂളിനും മറ്റും സ്ഥലം ലഭിച്ചതിൻ്റെ പശ്ചാത്തലമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യത്തെ കോഴിക്കോട്ടെ ബാസൽ മിഷണറിയായ റെവറൻ ജെ ഫ്രിറ്റ്സ് ആണ് 1846 ഈ സ്കൂൾ തുടങ്ങുന്നത്. ആദ്യത്തെ 37 വർഷം ക്രിസ്ത്യൻ കുടുംബത്തിലെ കുട്ടികളും അതുപോലെ തന്നെ അനാഥരായ കുട്ടികളും മാത്രമടങ്ങിയ ഒരു ബോർഡിംഗ് സ്കൂളായിരുന്നു ഇത്. ഇതേക്കുറിച്ച് മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ ഷിനോയ് ജസിന്തിൻ്റെ നിരീക്ഷണങ്ങൾ.
1: കോഴിക്കോട് നഗരം എന്ന നിലയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇങ്ങനെ ബോർഡിങ്ങോട് കൂടിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്ന് ഒരുപാട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 1846 റെവറൻ GM ഫ്രിറ്റ്സ് നിർമ്മിച്ച അല്ലെങ്കിൽ ആരംഭിച്ച ബോർഡിംഗ് സ്കൂളാണ് ഇന്നത്തെ നമ്മുടെ BEM സ്കൂളായിട്ട് മാറുന്നത്. ഇന്നത് ബോർഡിംഗ് സ്കൂളല്ല, പെൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ഇത്തരം സ്കൂളുകളെയാണ് നമ്മൾ ബോർഡിംഗ് സ്കൂളുകൾ എന്ന് പറയുന്നത്. അവിടെ ഡേ സ്കോളേഴ്സും ഉണ്ടായിരുന്നു. അതുപോലെ ഇത്തരം സ്കൂളുകളിൽ പ്രത്യേകിച്ച് ഈ ബോർഡേഴ്സായിട്ടുള്ള കുട്ടികളുള്ള സ്ഥലത്ത്, ഇൻമേറ്റ്സ് ഉള്ള സ്ഥലത്ത് അവർ പഠിപ്പിച്ചിരുന്ന പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. കാരണം എല്ലാ സ്കൂളും പഠിപ്പിക്കുന്ന മാതിരി ജോഗ്രഫി, ജോമെട്രി, മറ്റേ അറത്മെറ്റിക്, ലാംഗ്വേജ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ചില സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു. അതാണ് ഹോം സയൻസ്, അതുപോലെ നീഡിൽ വർക്ക്. നീഡിൽ വർക്കിന് ആ ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യമാണ് അവർ കറിക്കുലത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും ഒരു ജെൻഡർ ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവരെ ഒരു ഹോം മേക്കറായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൻ്റെ പ്രധാന ഭാഗമായിട്ടാണ് നോക്കിക്കാണണമെങ്കിലും അതോടൊപ്പം തന്നെ അവർക്ക് സ്വന്തം ജീവിതം, ഒരു ഏണിംഗ് മെമ്പർ എങ്ങനെയാവാം എന്നുള്ളതും കൂടി പഠിപ്പിക്കാനും കൂടി ഇത് ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. 1875 തന്നെ 65 ഇൻമേറ്റ്സ്, അതായത് ബോർഡേഴ്സായിട്ടുള്ള കുട്ടികൾ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു എന്ന് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. 1868 എന്തോ കാരണം കൊണ്ട് ബോർഡിംഗ് നിർത്തലാക്കുന്നുണ്ടെങ്കിലും 1906 ഇത് പുനരാരംഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സെക്കൻഡറി സ്കൂൾ തലത്തിൽ കിൻഡർ ഗാർഡൻ ടീച്ചിങ്ങും കറിക്കുലത്തിൻ്റെ ഭാഗമായിരുന്നു. അതായത് ഉയർന്ന കുട്ടികൾ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അതുപോലെ കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഡ്രില്ല് ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റായിട്ട് അവിടെ ഉണ്ടായിരുന്നു, ടൈം ടേബിളിലുണ്ടായിരുന്നു.
0: BEM സ്കൂളിനും മറ്റും സ്ഥലം ലഭിച്ചതിൻ്റെ ആധാരത്തിൽ സാക്ഷികളായിട്ടുള്ളത് ബ്രണ്ണൻ സായിവും ഹെർമൻ ഗുണ്ടർട്ടുമാണ്. ആ രേഖയിൽ എഴുതിയിരിക്കുന്നത് ഇനി പറയും പ്രകാരമാണ്. ഇതിനാൽ ത്വരിതപ്പെടുത്തുന്നത് എന്തെന്നാൽ ഈ രേഖ ചമയ്ക്കുന്നത് എല്ലാവരും അറിയാൻ വേണ്ടിയാണ്. എന്തെന്നാൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഫ്രാൻസിസ് കാർണൽ ബ്രൗൺ തൻ്റെ കോഴിക്കോട്ടുള്ള വസ്തുവകകൾ വിൽപ്പന നടത്തുവാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതുപ്രകാരം ഈ വസ്തുവകകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബംഗ്ലാവുകൾക്കും ഔട്ട് ഹൗസുകൾക്കും പുറമെ

0: മലയാളത്തിൽ എടത്തിൽ പറമ്പ്, വടക്കേക്കണ്ടി പറമ്പ്, അലമ്പാട്ടൂർ പറമ്പ് എന്നിങ്ങനെ വിളിക്കപ്പെടുന്നതും അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നതുമായ പറമ്പുകൾ മാനാഞ്ചിറയുടെ തൊട്ട് കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. ഇതിലെ കുഴിക്കൂറ് ചമയങ്ങളോടൊപ്പം ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് പറമ്പുകളെയും എൻ്റെ സഹോദരൻ ഫ്രാൻസിസ് കാർണൽ ബ്രൗണിൻ്റെ പൂർണ്ണ അനുമതിയോടും സമ്മതത്തോടും കൂടി ജോൺ ബ്രൗൺ എന്ന ഞാൻ റവറൻഡ് സാമുവൽ ഹിബിക് എന്നയാൾക്ക് ബാസലിലെ ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റിക്ക് വേണ്ടി വിൽപ്പന നടത്തിയിരിക്കുന്നു. ഇതിലേക്കായി കമ്പനി പണം 3,500 rupees പ്രസ്തുത മിഷണറിയിൽ നിന്ന് ഞാൻ കൈപ്പറ്റിയിരിക്കുന്നു. 1843 December 22 ഞാൻ എൻ്റെ കയ്യൊപ്പും സീലും പതിച്ചിരിക്കുന്നു. ഇതിന് സാക്ഷിയായി താഴെ പറയുന്നവർ തലശ്ശേരിയിൽ വെച്ച് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നു. 1. ജോൺ ബ്രൗൺ. 2. റവറൻഡ് സാമുവൽ ഹെബിക്. സാക്ഷികൾ 1. എഡ്വേർഡ് ബ്രണ്ണൻ. 2. ഹേമൻ ഗുണ്ടട്ട്. കോഴിക്കോട് താലൂക്ക് കസബയിൽ ചേർന്ന് മാനാഞ്ചിറയുടെ കിഴക്കുള്ള എടത്തിൽ പറമ്പും വടക്കേക്കണ്ടി പറമ്പും അലമ്പത്തൂർ പറമ്പും അതിനകത്തുള്ള ബംഗ്ലാവും ഔട്ട്ഹൗസുകളും ഉഭയങ്ങളും കൂടി 3,500 കമ്പനി പണത്തിന് കണ്ണൂരിലിരിക്കും പാതിരി ഹെബിക് സായി പവറുകൾക്ക് വില തീർത്ത് കൊടുക്കുന്നതിന് ആധാരമെഴുതി കൊടുപ്പാൻ മഹാരാജാശ്രീ അവർകൾക്ക് വേണ്ടി നാരായണ അപ്പു പ്രഭുവിന് കൊടുത്ത കടലാസ് വാങ്ങിയതിന് 8 rupees 6 paisa 1843 December 22 ഇങ്ങനെയാണ് BM സ്കൂളും പരിസരവും ബാസൽ മിഷന്റെ അധീനതയിൽ വരുന്നത്. കുടുംബിനികളാകാൻ പെൺകുട്ടികളെ പ്രാപ്തരാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിനു പുറമെ എഴുത്തും വായനയും ഒരല്പം കണക്കും ഇവിടെ പഠിപ്പിച്ചു വന്നു. പെൺകുട്ടികളെ തുന്നൽ പണിയും മറ്റ് ഗാർഹിക കടമകളും ഇവിടെ പഠിപ്പിച്ചിരുന്നു. മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് കൂടുതൽ നിഷ്കർഷ പുലർത്തിയിരുന്നു. സർക്കാരിൽ നിന്ന് ഒരു ഗ്രാൻ്റ് അനുവദിക്കപ്പെട്ടിരുന്നു. ഗവൺമെൻറ് ടീച്ചേഴ്സ് പരീക്ഷയ്ക്കായി 1872 ഇവിടുത്തെ കുട്ടികളെ പ്രാപ്തരാക്കി. ഇവിടെ പഠിച്ച വിദ്യാർത്ഥിനികളിൽ പലരും പുറമേയുള്ള സ്കൂളുകളിൽ അധ്യാപകരായി യോഗ്യത നേടിയിരുന്നു. 1875 65 ഹോസ്റ്റലിലുണ്ടായിരുന്നത്. അത്രയും തന്നെ ഡേ സ്കോളേഴ്സും ഉണ്ടായിരുന്നു. 1883 ഹോസ്റ്റൽ സൗകര്യം നിർത്തലാക്കുകയും ഡേ സ്കോളേഴ്സിനായി മാത്രം സ്കൂൾ നിലനിർത്തുകയും ചെയ്തു. ഈ കാലയളവിൽ ഹിന്ദു വിദ്യാർത്ഥിനികൾക്കും സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുകയുണ്ടായി. 1887 ഇതൊരു മിഡിൽ സ്കൂളായി ഉയർത്തപ്പെട്ടു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഈ സ്കൂളിലെ വിദ്യാർത്ഥിനികളെ ഇംഗ്ലീഷ് ലോവർ സെക്കൻഡറി പരീക്ഷയ്ക്ക് അർഹരാക്കി. നല്ല റിസൾട്ടായിരുന്നു. 1902 ഫോർത്ത് ഫിഫ്ത്ത് ഫോംസ് തുടങ്ങി. 1904 March 31 ഈ സ്കൂൾ ഒരു ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു. 1905 മെട്രിക്കുലേഷൻ പരീക്ഷയിൽ 50% വിജയം കരസ്ഥമാക്കി. 1906 ഒരു ബോർഡിംഗ് ഹൗസ് പുനഃസ്ഥാപിക്കപ്പെട്ടു. 7 സ്കൂൾ സെക്കൻഡറി സ്കൂളെന്നും എലമെൻ്ററി സ്കൂളെന്നും രണ്ടായി വിഭജിക്കുകയും ഉന്നത വിദ്യാഭ്യാസ നിലവാരം പുലർത്തുകയും ചെയ്തു. 1887 95 വിദ്യാർത്ഥിനികളും 1897 103 വിദ്യാർത്ഥിനികളും 1902 172 വിദ്യാർത്ഥിനികളും 1907 283 വിദ്യാർത്ഥിനികളും ഇവിടെ പഠിച്ചതായി കാണുന്നു. സെക്കൻഡറി സ്കൂളിൽ ഇൻഫൻറ്റ് ക്ലാസ് മുതൽ 6th ഫോം വരെയുള്ള ക്ലാസ്സുകളിലായി 176 കുട്ടികളാണ് പഠിക്കുന്നത്. ഇതിൽ 28 അപ്പർ സെക്കൻഡറിയിലും 61 ലോവർ സെക്കൻഡറിയിലും 87 പ്രൈമറിയിലുമാണ്. ഈ വിദ്യാർത്ഥിനികളിൽ 55 ഹിന്ദു സമുദായത്തിൽ നിന്നും 121 നാട്ടുകാരായ ക്രിസ്ത്യാനികളുമാണ്. അധ്യാപകരിൽ മുൻഷി ഒഴിച്ച് ബാക്കി 10 അസിസ്റ്റന്റുമാരും ട്രെയിൻഡ് അധ്യാപകരാണ്. സാഹിത്യ സമാജത്തിന് പുറമെ YWCA വിദ്യാർത്ഥികളുടെ ഒരു ശാഖയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്.
1: ഒരു തെരുവിന്റെ കഥ.
2: ആയിരത്തി എണ്ണൂറ്റി 1840s കൃത്യമായിട്ടൊരു ഒരു ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ കോഴിക്കോട്ട് ആരംഭിക്കുന്നത്. അതിനു മുമ്പ് തന്നെ സ്കൂളുകൾ ഉണ്ടായിട്ടുണ്ട്, പലതരം സ്കൂളുകൾ, പ്രത്യേകിച്ചിട്ട് ക്രിസ്ത്യൻ പള്ളികളോടും അതുപോലെ തന്നെ മുസ്ലിം പള്ളികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട്. ആരായിരുന്നു ഇവിടുത്തെ വിദ്യാർത്ഥികൾ

0: പാഠ്യക്രമം എന്തായിരുന്നു, ഇതൊക്കെ വളരെ സജീവമായ ചർച്ചകൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 1840s തന്നെ കോഴിക്കോട് നഗരത്തിൽ, അതായത് സ്കൂളുകളുടെ ഒരു പ്രധാനപ്പെട്ട ആരംഭ കാലഘട്ടത്തിൽ, ഹാജർ രേഖകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ, അതായത് അറ്റൻഡൻസ് രജിസ്റ്റേഴ്സൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഒരേ വർഷത്തിൽ തന്നെ കുട്ടികളുടെ എണ്ണത്തിൽ പലതിലും പലതരത്തിലാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഏറ്റക്കുറച്ചിലുകൾ കാണാനിടയാവുന്നതെന്ന് ഞാൻ എൻ്റെ റിസർച്ചിൻ്റെ സമയത്ത് ഞാൻ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്നും പല കാരണങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഇത്തരം സ്കൂളുകളിൽ അറ്റൻഡ് ചെയ്തിരുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ പല സമുദായങ്ങളിലും ജാതിയുടെ മേൽത്തട്ട് കീഴ്ത്തട്ടിൽ നിന്നൊക്കെ വന്നവരൊക്കെ ഉണ്ടായിട്ടുണ്ട് കാലക്രമേണ. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ മിഷണറി സംരംഭങ്ങളിൽ വരുന്ന പല സ്കൂളുകളെന്ന് പറഞ്ഞാൽ താഴേക്കിടയിലുള്ള ആളുകളുടെ കുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കാനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം സ്കൂളുകളിലും ഈ ഏറ്റക്കുറച്ചിലുകൾ കാണാനിടയായപ്പോഴാണ് ബാസൽ മിഷൻ്റെ ചില റിപ്പോർട്ടുകളിലാണ് അതിൻ്റെ ചില പരാമർശങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നതും അതെന്നെ ഒരുപാട് ആകർഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് ആൺകുട്ടികളുടെ ഹാജർ നില വളരെ കുറഞ്ഞു വരുന്നതായിട്ടാണ്, എന്നാൽ ചില മാസങ്ങളിൽ അത് കൂടുന്നതായിട്ടും കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം അന്വേഷിച്ചു പോകുന്ന സമയത്ത് കോഴിക്കോടിൻ്റെ മറ്റൊരു ചരിത്രത്തിനും കൂടി അതിൽ ചേർത്ത് വായിക്കാൻ പറ്റും. അതിലൊരു കാര്യം, ഈ സമയത്ത് കശുവണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാഷ്യു ഇൻഡസ്ട്രീസ് നഗരത്തിൽ വളർന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഈ റിപ്പോർട്ട് ഇങ്ങനെയാണ് പറയുന്നത്, അതായത് ഇത്തരം കശുവണ്ടി ശാലകളിലേക്കുള്ള കശുവണ്ടി തോട്ടങ്ങളിൽ നിന്നും ഈ കശുവണ്ടി പെറുക്കാനായിട്ട് പലപ്പോഴും വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എന്നുള്ള വ്യാജേന ഇത്തരം തോട്ടങ്ങളിലേക്ക് അവർ പോകും. അങ്ങനെ പകൽ സമയത്ത് ഇവിടെ നിന്ന് കശുവണ്ടി പെറുക്കുകയും അത് വൈകിട്ട് ഈ ഫാക്ടറികളിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടും. അപ്പം സ്കൂളുകളിൽ പോകുന്നു എന്ന് പറയുന്ന ഒരു സമയം, നമുക്കറിയാലോ ഇന്നിപ്പം പലപ്പോഴും പല കുട്ടികളും പാർട്ട് ടൈം ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുപോലെയുള്ള ചില പാർട്ട് ടൈം ഇടപാടുകൾ അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ അതേസമയം സ്കൂളിൽ പോകാൻ മടിയായിട്ട് പോകുന്ന ആളുകൾ അതും ഉണ്ടായിരുന്നു. ഇതിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നിർബന്ധപൂർവ്വവും പിന്നെ അതുപോലെ തന്നെ കൺവേർട്ടഡ് ആയിട്ടുള്ള ആളുകളുടെ വീടുകളിൽ ചെല്ലുകയും അവരെ ഇതിൻ്റെ മഹത്വം വർണ്ണിക്കുകയൊക്കെ ചെയ്തിട്ടൊക്കെ അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കുട്ടികളെ പലപ്പോഴും ആദ്യ കാലഘട്ടങ്ങളിൽ സ്കൂളിലേക്ക് എത്തിച്ചിരുന്നത്, അതായത് സാധാരണക്കാരൻ്റെ വീടുകളിൽ നിന്ന്. അപ്പം എന്നിരുന്നാലും പിന്നീട് നമ്മൾക്ക് കാണാൻ പറ്റും ഈ സ്കൂളുകളിലൊക്കെ തന്നെ ഹാജർ നില കൂടുന്നതായിട്ട് കാലക്രമേണ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ 1921-22 റിപ്പോർട്ടിൽ, അന്ന് അത് മുനിസിപ്പാലിറ്റിൻ്റെ റിപ്പോർട്ടാണ്, ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 19 ബോയ്സ് സ്കൂളുകളും 5 ഗേൾസ് സ്കൂളുകളും മുനിസിപ്പാലിറ്റിയുടെ നിയന്ത്രണത്തിൽ നടത്തപ്പെടുന്നുണ്ട്. എന്നാൽ ബോയ്സ് സ്കൂളിലെ കുട്ടികളുടെ എണ്ണത്തിൻ്റെ അതിൻ്റെ സ്ട്രെങ്ത് നോക്കുന്ന സമയത്ത് 1997 നിന്നും 1825 ചുരുങ്ങുന്നതായിട്ട് അവർ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതേസമയം ഗേൾസ് സ്കൂളുകളൊക്കെ ആ കാലഘട്ടത്തിൽ വലിയ കുഴപ്പമില്ലാതെ നടന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതിൽ ഇപ്പോൾ ഗേൾസ് സ്കൂളിൻ്റെ കാര്യം നമ്മളിവിടെ എടുത്തു പറയണം, കാരണം കോഴിക്കോട് നഗരം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറ്റവും മുന്നോട്ട് നിന്നിരുന്ന നഗരങ്ങളിൽ ഒന്നായിരുന്നു. പ്രത്യേകിച്ച് തലശ്ശേരി അപ്പുറത്തുണ്ട്, തലശ്ശേരിയിലും ഇതുപോലെ ഗേൾസ് സ്കൂൾസ് ഉണ്ടായിരുന്നു, പാലക്കാടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും കോഴിക്കോട് നഗരം എന്നുള്ളത് മലബാറിൽ മാത്രമല്ല മദ്രാസ് പ്രസിഡൻസിയിൽ തന്നെ പെൺവിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ ഏറ്റവും മുന്നോട്ട് നിന്ന നഗരങ്ങളിൽ ഒന്നായിട്ടാണ് കൊളോണിയൽ റെക്കോർഡ്സിലൊക്കെ പറയുന്നത്.
1: ആയിരത്തി 1907-08 കാലഘട്ടത്തിലേക്കായി നമുക്ക് സ്കൂൾ നടത്തിപ്പിനായി വരുന്ന ചെലവ് 6000 രൂപയാണ്. ഇതിൽ 1600 രൂപ ഫീസ് കൊണ്ടും 1400 രൂപ ഗവൺമെൻറ് ഗ്രാൻ്റ് കൊണ്ടും ബാക്കിയുള്ളത് ബാസൽ മിഷൻ ഫണ്ടിൽ നിന്നുമാണ് നാം നേടുന്നത്. സ്കൂളിനെക്കുറിച്ചുള്ള 1907 ഈ വിവരണം നമുക്ക് കിട്ടുന്നത് 1907 സെപ്റ്റംബർ 21 ആദ ലൗലി എന്ന ഗവർണർ സ്കൂൾ സന്ദർശിച്ചപ്പോൾ ഹെഡ്മിസ്ട്രസ് വായിച്ച ഒരു റിപ്പോർട്ടിൽ നിന്നാണ്. BM സ്കൂളിനും മറ്റും സ്ഥലം ലഭിച്ചതിൻ്റെ പശ്ചാത്തലമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അവലംബം കോഴിക്കോടിൻ്റെ എഴുതാപ്പുറങ്ങൾ, അഡ്വക്കേറ്റ് TB സെലൂരാജ് എഴുതിയ ഗ്രന്ഥം. നിർവഹണ സഹായം ആദിത്യൻ SS. ഒരു തെരുവിൻ്റെ കഥ.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം. അപൂർവ ഗാനം.

1973 എ വിൻസെന്റ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ധർമ്മയുദ്ധം എന്ന ചിത്രത്തിലെ ഗാനമാണ് നിങ്ങൾ കേട്ടത്. പി ഭാസ്കരൻ എഴുതി, ദേവരാജൻ ചിട്ടപ്പെടുത്തിയ ഈ ഗാനത്തിൽ ജയചന്ദ്രന്റെയും മാധുരിയുടെയും കൂടെ മറ്റൊരു ആലാപന ശബ്ദമായി വരുന്നത് പ്രശസ്ത നടി കവിയൂർ പൊന്നമ്മ.

0: അവിടെ ചേട്ടന് 5 കിലോ അരി, 1 കിലോ പഞ്ചസാര, 500 ചായപ്പൊടി, പിന്നെ എന്തോ ഒരു കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു.
1: ഒരു ലിറ്റർ വെളിച്ചെണ്ണ.
0: ആ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഏതെങ്കിലും
1: കുറഞ്ഞെടുക്കല്ലേ. നമുക്ക് കേരസമൃദ്ധി വെളിച്ചെണ്ണ തന്നെ മതി. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു വെളിച്ചെണ്ണ കേരസമൃദ്ധി മാത്രമേ ഉള്ളൂ മോനെ.
2: നാട്ടുനന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ.
3: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി. ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
5: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
6: ശോഭിക വെഡിംഗ്സ്,
7: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
4: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400224440.
5: 9400224440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
6: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
7: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്തെല്ലാമാണ്? ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ജില്ലാ RCH ഓഫീസർ ഡോക്ടർ നവ്യ ജെ തൈക്കാട്ടിൽ.
8: നമുക്കറിയാം, വൈദ്യശാസ്ത്രത്തിന്റെ വളരെ ഉദാത്തമായിട്ടുള്ള മനുഷ്യരാശിക്കുള്ളൊരു സംഭാവനയാണ് വാക്സിനേഷൻ. ഒരു വർഷം ലോകം മുഴുവൻ 30 മുതൽ 40 ലക്ഷം വരെ കുട്ടികളുടെ ഇടയിൽ മരണങ്ങളാണ് ഈ വാക്സിനേഷൻ കൊണ്ട് നമുക്ക് തടയാൻ സാധിക്കുന്നത്. നമ്മൾ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ വസൂരി അല്ലെങ്കിൽ സ്മോൾ പോക്സ് പൂർണ്ണമായും ഈ ഭൂമുഖത്തു നിന്ന് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചത് വസൂരിയുടെ വാക്സിൻ ലഭ്യമായതിനു ശേഷവും അത് ലോകം മുഴുവൻ ഒരു യജ്ഞം എന്ന നിലയിൽ എടുക്കുന്നതിന് ശേഷമാണ്. ഏകദേശം 30 മുതൽ 50% വരെ മരണനിരക്കുള്ള ഒരു രോഗമായിരുന്നു വസൂരി. അതുപോലെ പോളിയോ, മുൻകാലങ്ങളിൽ നമുക്കറിയാം പോളിയോ മൂലം മരണപ്പെടുകയും അല്ലെങ്കിൽ ദീർഘകാല വൈകല്യങ്ങൾ, നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെയുള്ള ധാരാളം ആളുകൾ മുൻപുണ്ടായിരുന്നെങ്കിലും ഒരു 10 ഒരു വാക്സിനേഷൻ ഡ്രൈവിലൂടെ നമുക്കിപ്പോൾ ലോകത്ത് 2 രാജ്യങ്ങളിൽ മാത്രമേ ഇപ്പോൾ വളരെ അപൂർവമായി പോളിയോ കണ്ടെത്തുന്നുള്ളൂ. ഇന്ത്യയിലൊക്കെ പൂർണ്ണമായും നമുക്ക് പോളിയോ തുടച്ചു നീക്കാൻ സാധിച്ചിട്ടുണ്ട്. അതും വാക്സിനേഷൻ്റെ ഒരു അനന്തരഫലമായിട്ടാണ് സാധിച്ചിട്ടുള്ളത്. നിലവിൽ 12 മാരക രോഗങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിച്ചു നിർത്തുന്നത് വാക്സിനേഷനാണ്. വാക്സിനേഷൻ്റെ ഒരു പിന്നിലെ ശാസ്ത്രം എന്നത് നമ്മുടെ ശരീരത്തിനെ ഈ ഒരു പ്രതിരോധ വ്യവസ്ഥയെ അത് ശാക്തീകരിക്കുകയും ഇത്തരം വൈറസുകളും ബാക്ടീരിയകൾക്കെതിരെ ശരീരത്തിനെ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം. ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ ഉടനെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇൻഫെക്ഷനുകൾക്കൊക്കെ എതിരെയുള്ള വാക്സിൻ ആ സമയത്ത് നൽകുന്നു. 6 അതായത് 1.5 മാസം, 2.5 മാസം, 3.5 മാസം ഈ കാലയളവിൽ കൃത്യമായ വാക്സിനേഷനുകൾ നൽകണം. അതുവഴി നമുക്ക് പല അസുഖങ്ങളും, ഡിഫ്തീരിയ അതായത് തൊണ്ടമുള്ള്, വില്ലൻ ചുമ, ടെറ്റനസ്, ഈ രോഗങ്ങൾ, ഇതിനു പുറമെ ന്യൂമോണിയ, PCV വാക്സിൻ ന്യൂമോണിയക്കെതിരെ, വയറിളക്ക രോഗങ്ങൾക്കെതിരെ ഒക്കെ നൽകുന്ന വാക്സിനുകൾ, പോളിയോക്കെതിരെയൊക്കെ നൽകുന്ന വാക്സിനുകൾ കുട്ടികൾക്ക് വളരെ ആരോഗ്യപരമായ ഒരു ബാല്യവും കൗമാരവും ഉറപ്പുവരുത്തുന്നു. അതുപോലെ 9 കഴിയുന്നതോടുകൂടി 5 വാക്സിൻ, മീസിൽസ് റുബല്ല വാക്സിൻ നൽകുന്നു. ഇത് 5 നമുക്കറിയാം വളരെ മാരകമായേക്കാവുന്ന ഒരു രോഗമാണ്, പല കോംപ്ലിക്കേഷൻസും വരാവുന്നതാണ്. ഈ വാക്സിൻ ഈ രോഗത്തിൽ നിന്ന് വളരെ ഫലപ്രദമായിട്ടുള്ള സംരക്ഷണം നൽകുന്നു. പിന്നീട് 1.5 കുത്തിവയ്പ്പുണ്ട്, 4.5 പിന്നീട് ടെറ്റനസിനെതിരെയുള്ള ഒരു വാക്സിൻ, TD വാക്സിൻ 10 15 നൽകുന്നു. ഇതിനു പുറമെ നവജാത ശിശുക്കളിലുള്ള ടെറ്റനസ്, നമ്മൾ പോയ്സൺ എന്നൊക്കെ സാധാരണ ഭാഷയിൽ പറയാറുള്ള ടെറ്റനസ് വരാതിരിക്കാൻ ഗർഭിണികളിൽ 2 TD വാക്സിൻ, ടെറ്റനസിൻ്റെ വാക്സിനും നൽകാറുണ്ട്. ഇത് വളരെ കൃത്യമായി ഗർഭിണികളും കുഞ്ഞുങ്ങളും വാക്സിൻ എടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുവഴി നമുക്ക് ധാരാളം മരണങ്ങൾ തടയാൻ സാധിക്കും. ഏറെ നിർഭാഗ്യകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും നമുക്ക് ഇപ്പം മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ പ്രതിരോധ വാക്സിൻ എടുക്കാതെ തൊണ്ടമുള്ള വന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ തന്നെ 2-3 മരണങ്ങളുണ്ടായിരുന്നു. ടെറ്റനസ് കേസുകളും, കുട്ടികൾക്ക് ടെറ്റനസിൻ്റെ വാക്സിൻ കൊടുക്കാത്തത് കൊണ്ട് മുറിവുകൾ ഉണ്ടായ ശേഷം ടെറ്റനസ് ഒക്കെ ആയി വരുന്ന കേസുകൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലും റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് തീർത്തും നിർഭാഗ്യകരമാണ്. തീർച്ചയായും കുട്ടികൾക്കെല്ലാം അത് അവരുടെ ഒരു അവകാശം കൂടിയാണ്. ആരോഗ്യമുള്ള ബാല്യം എന്നത് എല്ലാ കുട്ടികളുടെയും അവകാശമാണ്. അപ്പോൾ അതവർക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ വാക്സിനെ സംബന്ധിച്ച് പല മിഥ്യാധാരണകളും പലപ്പോഴും പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാവാം. അതിൽ മനസ്സിലാക്കേണ്ടത് ഏറെ

0: വീക്ഷണ പരീക്ഷണങ്ങൾക്ക് ശേഷം ആണ് ആ സമയത്ത് അതിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു. അതിന്റെ ഫലപ്രാപ്തി വളരെ വിശദമായി പഠനം നടത്തി, ആദ്യം മൃഗങ്ങളിൽ പഠനം നടത്തി അതിന്റെ സേഫ്റ്റിയും ഫലപ്രാപ്തിയും ഉറപ്പുവരുത്തി വളരെ കുറഞ്ഞ ഗ്രൂപ്പിൽ ആദ്യമൊക്കെ നടത്തി. അങ്ങനെ 4 ഘട്ടങ്ങളിലായി ദീർഘകാല പഠനത്തിന് ശേഷം മാത്രമാണ് സുരക്ഷിതമാണെന്നും ഫലപ്രദമാണെന്നും ഉറപ്പാക്കി മാത്രമാണ് വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത്. വാക്സിൻ എടുത്തതിന് ശേഷം ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതും ആയ ഒരു സംവിധാനമുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് കൃത്യമായി ശാസ്ത്രീയമായി ഉറപ്പുള്ള ഒരു കാര്യമാണ് ഇതെല്ലാം തന്നെ സുരക്ഷിതമാണെന്നുള്ള. യഥാസമയങ്ങളിൽ കുട്ടികൾക്ക് നിർദ്ദേശിക്കുന്ന വാക്സിനുകൾ എടുക്കാം. ഇതിന് പുറമേ നമുക്ക് ചിക്കൻ പോക്സ്, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് എ, മഞ്ഞപ്പിത്തം ഇത്തരം രോഗങ്ങൾക്കൊക്കെ അഡീഷണൽ ആയിട്ടുള്ള വാക്സിനുകളും ലഭ്യമാണ്. അതെടുക്കാവുന്നവർക്ക് എടുക്കാവുന്നതാണ്. ഏത് രോഗവും നമ്മൾ വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് അത് പ്രതിരോധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധ വാക്സിനുകൾ അത് സുരക്ഷിതമായി നമുക്ക് ആ പ്രതിരോധം നൽകാവുന്ന ഒരു ഉപായമാണ്. അത് എല്ലാ കുട്ടികൾക്കും നൽകേണ്ടതാണ്. നന്ദി.
1: കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ച് സംസാരിച്ചത് ജില്ലാ RCH ഓഫീസർ ഡോക്ടർ നവ്യ ജെ തൈക്കാട്ടിൽ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
5: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
6: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ് എപ്പോഴും എന്റെ ചോയ്സ്.
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
5: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
1: പാട്ടുപെട്ടിക്കാലം ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.

0: കറുത്ത പെണ്ണ് എന്ന നാടകത്തിന് വേണ്ടി വൈക്കം ചന്ദ്രൻ പാടിയ ഗ്രാമഫോൺ നാടകഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന NS വിജയരാജ്, സംഗീതം കെ രാഘവൻ.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
6: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
4: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
7: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്
6: സമർപ്പിക്കുന്നത്
8: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
9: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
10: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
11: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
12: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
13: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
14: വെനീസിയ ബാത്ത്വെയർസ്.
15: ഇപ്പൊ നാട്ടിലെ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
16: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
17: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: സംസ്ഥാനത്ത് ലഹരി മാഫിയക്കെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ആഭ്യന്തര വകുപ്പ്. കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കടന്നുവരുന്ന ലഹരിയുടെ ഉറവിടം കണ്ടെത്തി തടയുന്നതിനുള്ള ബൃഹത് പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് എന്ന പേരിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. സിന്തറ്റിക് നാർക്കോട്ടിക്സ്, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവയുടെ ഒഴുക്ക് തടയാൻ കർശന നടപടിയുണ്ടാകും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ, DJ പാർട്ടികൾ എന്നിവിടങ്ങളിൽ പ്രത്യേക നിരീക്ഷണ സംവിധാനമൊരുക്കും. മയക്കുമരുന്ന് സംഘങ്ങളുടെ വേരറുക്കുന്നതിനുള്ള പദ്ധതിക്ക് June 1 തുടക്കമാകും. ശ്രദ്ധ ഇന്ന് ഈ വിഷയത്തിലേക്ക് സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തോടെ ആരംഭിക്കുന്നു.
4: ഇന്ന് കേരളത്തിൽ മയക്കുമരുന്നിന്റെ ഉപയോഗവും വിൽപ്പനയും ഭയാനകമായ നിലയിൽ പടർന്ന് പന്തലിക്കുകയാണ്. ഒരു കാലത്ത് പഞ്ചാബായിരുന്നു മയക്കുമരുന്നിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തെങ്കിൽ ഇന്ന് പഞ്ചാബിനെ പോലും കടത്തിവെട്ടത്തക്ക നിലയിൽ കേരളത്തിൽ മയക്കുമരുന്നിന്റെ വ്യാപനം ഉപയോഗവും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അത് നിയന്ത്രിക്കേണ്ടതും ഇല്ലാതാക്കേണ്ടതും കേരളത്തിലെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ലഹരി വിമുക്തമായ കേരളം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് മയക്കുമരുന്നിന്റെ വ്യാപനം തന്നെയാണ്. അതുകൊണ്ടാണ് മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ശക്തമായ പോരാട്ടം നടത്താൻ കേരള ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ തുഫാൻ ദി നർക്കോ ഹണ്ട് എന്നൊരു പദ്ധതി ആരംഭിക്കുന്നത്. മയക്കുമരുന്നിന്റെ അടിവേർ അറക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതി June 1 മുതൽ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ സഹായത്തോടെ, അമ്മമാരുടെ സഹായത്തോടെ, കുട്ടികളുടെ സഹായത്തോടെ, പൊതുജനങ്ങളുടെ സഹായത്തോടെ കേരള വ്യാപകമായി ശക്തമായ നിലയിൽ നടപ്പാക്കുക എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നത്. ഈ മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമമാണ് ഏറ്റവും പ്രധാനമായി നടത്തുന്നത്. അത് ചെയ്യേണ്ടത് ആണ് ഏറ്റവും ആവശ്യമായ ഒരു കാര്യം. ഞാനിപ്പോ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGP മറ്റ് സംസ്ഥാനങ്ങളിലെ DGP കൂടി ബന്ധപ്പെട്ട് ഇതിന്റെ ഉറവിടം കണ്ടെത്തി ഇതിനെ തടയുക എന്ന ഒരു വൻ പദ്ധതിയാണ് ഞങ്ങൾ ഇപ്പോൾ രൂപപ്പെടുത്തുന്നത്. അത് വളരെയേറെ സഹായകമാകും എന്ന് വിശ്വസിക്കാം. പോലീസിനോടൊപ്പം എക്സൈസ് ഡിപ്പാർട്ട്മെന്റും കൂടി ചേർന്ന് ഫലപ്രദമായി നടപ്പാക്കുക എന്നതാണ് പ്രായോഗിക അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മുടെ വരും തലമുറയെ ഒരു വലിയ വിപത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ദൗത്യമാണിത്. ഈ ദൗത്യത്തിൽ എല്ലാവരും പങ്കാളികളാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.
3: ലഹരി ഉൽപ്പാദിപ്പിക്കുന്നു.

0: പ്രവർത്തിപ്പിക്കുന്നതിനും വിൽക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമെല്ലാം കഠിനമായ ശിക്ഷാവിധികളാണ് ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് നിയമത്തിലുൾപ്പെടെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ പിന്നോക്കം പോയിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാനിന് കീഴിൽ ഇത്തരത്തിലുള്ള നിയമ നടപടികളും ശിക്ഷയും കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് ജോർജ് ജോസഫ്.
1: ആഭ്യന്തരമന്ത്രി ഇവിടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന കണ്ടു. ഡിജിപി ഉൾപ്പെടെയുള്ള കേരളത്തിലെ സീനിയർ ഉദ്യോഗസ്ഥന്മാരെ, എസ്പി ആൻഡ് എബോവ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം സംഘടിപ്പിച്ച് പോലീസിനായ പ്രഖ്യാപനം നടത്തി. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ലഹരിക്കെതിരായിട്ടുള്ള ഒരു നീക്കമാണ് തുഫാൻ. ഇതുവരെ പ്രിവെന്റീവ് ആയിട്ട് കേരള പോലീസ് പല പല സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നീക്കിയിട്ട് ഇതെല്ലാം കോഡീകരിച്ച് തുഫാന്റെ കീഴിൽ കൊണ്ട് ആഭ്യന്തരമന്ത്രി പറഞ്ഞ മൂന്നാലഞ്ച് കാര്യങ്ങൾ, ഇതിന്റെ സോഴ്സ് എവിടെയാണ്, ഏത് സ്റ്റേറ്റിലാണ്, എവിടെ നിന്നാണ് ഈ സാധനം വരുന്നത്, അവിടെയാണ് പിടിക്കേണ്ടത്. ഇവിടുത്തെ മലയാളികൾ ഈ രാസലഹരി കൈകാര്യം ചെയ്യുന്നവർ അവിടെ പോയി താമസിച്ച് കൃഷി ചെയ്ത് ആന്ധ്രയിലും ബീഹാറിലും ജാർഖണ്ഡിലൊക്കെ അവർ അവിടെ കൃഷി ചെയ്ത് അവിടുന്ന് ലഹരി കൊണ്ടുവരുന്നതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് പിടിക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ ഒരു നിർദ്ദേശം ആഭ്യന്തരമന്ത്രി കൊടുത്തു കഴിഞ്ഞു. അദ്ദേഹം ഡി ജി പിയുടെ അടുത്ത് പറഞ്ഞു, അവിടുത്തെ ഡി ജി പിമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇത് എവിടെയാണ് കൃഷി ചെയ്യുന്നത് ആ സോഴ്സിലാണ് പിടിക്കേണ്ടത്, എന്നാലേ ഇങ്ങോട്ടുള്ള സപ്ലൈ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. ഏതായാലും പൊതുജനങ്ങളുടെ കാര്യം സഹകരിപ്പിച്ചുകൊണ്ട് പോലീസും കൂടെ ചേർന്ന്, സ്കൂൾ അധികൃതരും ചേർന്ന്, മാനേജ്മെന്റും ഒക്കെ ചേർന്ന് രാസലഹരിക്കെതിരായ ഒരു നീക്കം അതിശക്തമായി നടക്കുന്നു. വളരെ നല്ല കാര്യം, ഇത് എത്രയോ നാള് മുമ്പ് നമ്മൾ തുടങ്ങേണ്ടതാണ്. ഏതായാലും ഇപ്പോഴെങ്കിലും അത് തുടങ്ങി ഇതിന്റെ വരവ് സോഴ്സ് നിർത്താനുള്ള ഒരു പരിപാടി തുഫാനായിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. വിമിറ്റ് പോലെയുള്ള പല പല നിർദ്ദേശങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിനെ ഏകോപിപ്പിച്ച് അതെല്ലാം നിർത്തിയാക്കി തുഫാനെ കുറച്ചുകൂടെ വിപുലമായ അധികാരം കൊടുത്തുകൊണ്ട് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അഭിപ്രായം. ഇതിനകത്ത് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിനകത്ത് കൃത്യമായി ശിക്ഷ പറയുന്നുണ്ട്. വളരെ കഠിനമായ ശിക്ഷ അതിനകത്ത്, പക്ഷെ അത് നടപ്പാക്കുന്നില്ല. ഇതിനകത്ത് അടിയന്തരമായിട്ട് ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തുഫാനകത്ത് അവർക്ക് ഉപയോഗിക്കാൻ കൈവശം വെക്കാൻ എത്ര 0.5 mg കൈവശം വെക്കാം രാസലഹരി, അത് തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റ് ആലോചിച്ച് എടുത്തു കളയണം. കൈവശം ഇരിക്കുന്നവര് അങ്ങനെയാണ് പലരും ഇത് കൈവശം ചെറിയ എമൗണ്ട് പലരുടെയും കയ്യിൽ ഒന്നിച്ചിരുന്നു കഴിഞ്ഞാൽ അത് വലിയ എമൗണ്ട് ആവും. അതുകൊണ്ട് ശിക്ഷ വർദ്ധിപ്പിക്കണം. ചെറിയ തൂക്കത്തിലെ ലഹരിത്തിനും കൈവശം വെക്കാൻ അനുവദിക്കാൻ പാടില്ല. അതിനും നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ചെറിയ ശിക്ഷയെങ്കിലും 1 വർഷം അല്ലെങ്കിൽ 2 വർഷമെങ്കിലും ശിക്ഷ കൊടുക്കത്തക്ക രീതിയിൽ ആ നിയമവ്യവസ്ഥയിലും മാറ്റം ഉണ്ടാക്കണം. അത് ശരി തന്നെ ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.
0: കുട്ടികളും യുവാക്കളും ലഹരി മാഫിയയുടെ കെണിയിൽ വീഴാതെ സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ്. അതിനായി വിവിധ വകുപ്പുകളുടെ ഏകോപനം സാധ്യമാക്കേണ്ടതുണ്ട്. കോഴിക്കോട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് നിജുമോൻ.
2: ലഹരി മാഫിയ കുട്ടികളെയാണ് കൂടുതലായിട്ട് ലക്ഷ്യം വെക്കുന്നത്. കൂടെ കൂടി കുട്ടികളെ കുറിച്ച് മനസ്സിലാക്കുകയും വീടുകളിൽ നിന്ന് കുട്ടികൾക്ക് സ്നേഹവും കരുതലും ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ആ കുട്ടികൾക്ക് സ്നേഹവും ലാളനയും ഒക്കെ നൽകി അവരിലേക്ക് അടുപ്പിക്കുകയാണ് സാധാരണയായിട്ട് ഈ ലഹരി മാഫിയ ചെയ്യുന്നത്. അവരിലേക്ക് എത്തുന്നതിന് വഴി ഈ പറഞ്ഞ കുട്ടികളെ ക്യാരിയേഴ്സായും മറ്റും ഉപയോഗിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബ കലഹങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായ ഒരു കാരണമായിട്ട് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയും ഈ സ്പ്ലിറ്റഡ് ഫാമിലീസിന്റെ മെമ്പേഴ്സും ആണ് കൂടുതലായിട്ട് ഇതിനകത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം പോലീസും മറ്റ് സ്കൂൾ അധികൃതരുമായിട്ട് ചേർന്ന് നമ്മൾ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ഈ തരത്തിൽ കുട്ടികളെ കണ്ടെത്തുകയോ ലഹരി ഉപയോഗിക്കുന്നവരെ കിട്ടുകയോ ചെയ്താൽ ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് ആദ്യത്തെ പ്രാവശ്യമാണെങ്കിൽ ഇവരെ നമ്മളെ സർക്കാർ സൗജന്യമായി ട്രീറ്റ്മെന്റും കൗൺസിലിംഗും നൽകുന്ന ലഹരി വിമോചന കേന്ദ്രത്തിലെത്തിക്കുകയും അവിടെ സൗജന്യമായ കൗൺസിലിംഗ് നൽകി, കൗൺസിലിംഗ് മാത്രമാണെങ്കിൽ കൗൺസിലിംഗ് മാത്രമായി നൽകുകയും അഥവാ അവർക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ അതും നൽകി അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുകയെന്നാണ് സാധാരണ ചെയ്യാറുള്ളത്. ഒരുപാട് കുട്ടികളെ നമ്മൾ ആ തരത്തിൽ മോചിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ കൗൺസിലേഴ്സ് നമ്മളോട് പറഞ്ഞൊരു കാര്യവും ഇതാണ്, വീട്ടിൽ സ്നേഹം കിട്ടിയില്ലെങ്കിൽ സ്നേഹം കിട്ടുന്നിടത്തേക്ക് കുട്ടികൾ തേടിപ്പോകും, അവർക്ക് കിട്ടുന്ന സ്നേഹം വ്യാജമാണോ അല്ലയോ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും അവരെ ലഹരി മാഫിയയിൽ എത്തപ്പെട്ടിരിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തികമായി ഉയർന്ന സ്വനിലയിലുള്ളവരും ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. അവർക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് അവർ ഈ പോകുന്നത്. അവരറിയുന്നില്ല ഇതൊരു 3-4 മാസം കഴിയുമ്പോഴേക്കും അവർ അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളവും പോലീസുമായി ചേർന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വളരെയേറെ ആൾക്കാരെ നമ്മൾ പിടികൂടുന്നുണ്ട്. പിടികൂടുന്നവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നമ്മൾ ഈ തരത്തിലുള്ള പരിശോധനകൾക്ക് വിധേയമാക്കുന്നുണ്ട്. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ വളരെ പഠനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സ്കൂൾ തുറക്കുന്ന സമയങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് സ്കൂളിലേക്ക് വിടുന്ന കുട്ടികളെ അപരിചരുന്ന് പരമാവധി അകറ്റി നിർത്തുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ലക്ഷ്യം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും തിരിച്ച് കുട്ടികൾ വീട്ടിൽ വരുമ്പോഴും അവരെ ചേർത്ത് പിടിക്കാനും

0: അവരുടെ ശ്വാസോച്ഛ്വാസങ്ങളും അവരുടെ ശരീരത്തിന്റെ സുഗന്ധവും ഒക്കെ നമുക്ക് മനസ്സിലാക്കിയാലും ഇതിലേക്ക് അവർ ആകർഷിക്കപ്പെടുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് കുറച്ചേറെ മനസ്സിലാക്കാൻ കഴിയും. ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ വിയർപ്പിന്റെ ഗന്ധം ഒരു വല്ലാത്ത രീതിയിലേക്ക് മാറും. അത് നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ്, പ്രത്യേകിച്ചും മാതാപിതാക്കൾക്ക്. ഏകദേശം 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുടെ കുട്ടികളും +1 +2 കുട്ടികളെയുമാണ് ഇവർ കൂടുതലായിട്ട് ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് സ്കൂളിന്റെ പരിസരങ്ങളിലുള്ള എല്ലാ കടകളിലും നല്ല പരിശോധനകൾ നടത്താനും അതോടൊപ്പം തന്നെ ഈ പരിശോധനകളുടെ ഭാഗമായിട്ട് ലഹരി അവിടെ കിട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം നമ്മൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള പരിപാടികൾ നമ്മുടെ സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് പ്രകാരമുള്ള എല്ലാ നടപടികളും നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. അതുപോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കുട്ടികൾ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ പൊതുജനങ്ങൾ എന്നുള്ള നിലയിൽ ആൾക്കാർ അവരെ ഒന്ന് നിരീക്ഷിക്കാനുള്ള സംവിധാനം കൂടി ചെയ്യുകയാണെങ്കിൽ അധികൃതരെ അത് അറിയിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളുടെ തലത്തിൽ നിന്നുള്ള നടപടികൾ ഇതിനകത്തുണ്ടായിരിക്കും.
1: ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാൻ നിരവധി പരിപാടികൾ ഇതിനോടകം തന്നെ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും തന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ ഫലപ്രദമായില്ല എന്നാണ് നിലവിലെ ലഹരി വ്യാപനം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കപ്പുറം പോലീസിന്റെയും എക്സൈസിന്റെയും മറ്റു വകുപ്പുകളുടെയും നിതാന്ത പരിശോധനകളോടൊപ്പം തന്നെ നിയമനടപടികളും ശിക്ഷാവിധികളും കർശനമായി നടപ്പിലാക്കണം. ലഹരിയുടെ ലഭ്യത തടയുന്നതിനായി ഉറവിടം കണ്ടെത്തി ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾക്കായി അന്തർ സംസ്ഥാന തലത്തിലുള്ള സഹകരണവും ഉറപ്പാക്കണം. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ നൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9282223330.
0: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
4: ദേവരാജൻ മാസ്റ്റർ പല ഗാനങ്ങളും ചിട്ടപ്പെടുത്തിയിരുന്നത് ഹിന്ദുസ്ഥാനി രാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. പക്ഷെ അദ്ദേഹം അതിന് ഹിന്ദുസ്ഥാനി രാഗമാണെന്ന് തോന്നിക്കാത്ത രീതിയിൽ മാറ്റിയെടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ചെമ്പരത്തി എന്ന സിനിമയിലെ

ഇത് ഹിന്ദുസ്ഥാനിയിലെ കേദാർ എന്ന രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കേദാർ എന്ന് പറയുന്നത് നമ്മുടെ കല്യാണിയുടെ കറസ്പോണ്ടിങ് ഹിന്ദുസ്ഥാനി ധാട്ടായ കല്യാൺ എന്നുള്ള പേരിൽ തന്നെ ഉള്ള ധാട്ടിൻ്റെ ജന്യമാണ്.

മനോഹരമായ ഒരു രാഗമാണ്. രാഗത്തിൻ്റെ എല്ലാ ഭംഗിയും അദ്ദേഹം ഈ ഗാനത്തിൽ ചേർത്തിരിക്കുന്നു. അതിനൊപ്പം വയലാറിൻ്റെ കാൽപ്പനിക കാവ്യഭാവങ്ങളും കൂടി ചേരുമ്പോൾ കാലങ്ങളൊക്കെ അതിജീവിച്ച് നമ്മളത് ഏറ്റുപാടും.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
5: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
4: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ചേറ്റമെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
6: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: ഹലോ, നമസ്കാരം. കരിയർ ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
8: ഹലോ, എന്റെ പേര് വിനീന്ദ്രൻ എന്നാണ്.
7: എവിടെ നിന്ന് വിളിക്കുന്നു?
8: ഞാനിവിടെ കോഴിക്കോട് ഈസ്റ്റ് ഹിൽന്നാണ് വിളിക്കുന്നത്.
7: എന്ത് ചെയ്യുന്നു?
8: ഞാനൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്.
7: ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ?
8: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
7: പൊതുവിജ്ഞാന മേഖലയൊക്കെ പൊതുവിൽ ശ്രദ്ധിക്കാറുണ്ടോ?
8: ചെറിയ രീതിയിലൊക്കെ. നമുക്ക് പങ്കെടുക്കാൻ പറ്റുമോ എന്നറിയാനൊരു ജിജ്ഞാസ ഉണ്ടായിരുന്നു.
7: യെസ്,
8: നോക്കി.
7: പങ്കെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
8: തീർച്ചയായും.
7: ഇന്നത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ആദ്യ ഡ്രൈവർ ഇല്ലാത്ത പോഡ് ടാക്സി സംവിധാനം ആരംഭിക്കുന്ന നഗരം ഏതാണ്? ലോകത്ത് പല രാജ്യങ്ങളിലും ഡ്രൈവർ ഇല്ലാത്ത ടാക്സി സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്, ഇന്ത്യയിൽ ആദ്യമായാണ്. അല്ല,
8: മുംബൈ.
7: യെസ്, ഉത്തരം വളരെ ശരിയാണ്. അഭിനന്ദനങ്ങൾ. ഏതായാലും ഉത്തരം പറയാൻ സാധിച്ചു. അഭിനന്ദനങ്ങൾ. കരിയർ ക്വിസിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. വീണ്ടും വിളിക്കണം.
8: താങ്ക്യൂ, താങ്ക്യൂ, താങ്ക്യൂ.
7: ഇന്ത്യയിലെ ആദ്യ ഡ്രൈവർ ഇല്ലാത്ത പോഡ് ടാക്സി സംവിധാനം ആരംഭിക്കുന്നത് മുംബൈ നഗരത്തിലാണ്. മഹാരാഷ്ട്ര സർക്കാരും മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെന്റ് അതോറിറ്റിയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രത്യേകമായി നിർമ്മിച്ച ഉയർന്ന ട്രാക്കുകളിലൂടെ സഞ്ചരിക്കുന്ന ചെറിയ ഡ്രൈവർ ഇല്ലാത്ത ഓട്ടോമേറ്റഡ് ഇലക്ട്രിക് വാഹനങ്ങളാണ് പോഡ് ടാക്സി. ബാദ്ര കുർള കോംപ്ലക്സ് മുതൽ ഛത്രപതി ശിവജി മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട് വരെയാണ് ഈ സേവനം ആരംഭിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെൻസറുകൾ, ഓട്ടോമാറ്റിക് നാവിഗേഷൻ സാങ്കേതിക വിദ്യ എന്നിവ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഓരോ പോഡിലും സാധാരണ

0: ായി 4 മുതൽ 6 വരെ യാത്രക്കാർക്ക് സഞ്ചരിക്കാം. മലിനീകരണം കുറയ്ക്കാനും ഇന്ധന ഉപയോഗം നിയന്ത്രിക്കാനും സഹായിക്കുന്ന പരിസ്ഥിതി സൗഹൃദ ഗതാഗത സംവിധാനമാണിത്. നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുക, വേഗത്തിലുള്ള യാത്ര ഉറപ്പാക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ലോകത്തിലെ ചില നഗരങ്ങളിൽ ഇതിനകം പോഡ് ടാക്സി സംവിധാനം നിലവിലുണ്ട്. ഇന്ത്യയിൽ ഇത് ആദ്യമായാണ് നടപ്പാക്കുന്നത്. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം ഷിബിൻ കെ.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. കരിയർ ക്വിസ് സമർപ്പിച്ചത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
7: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
8: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
9: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
10: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
11: പുത്തലത്ത് കണ്ണാശുപത്രി.
12: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496, 0495274446.
13: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
14: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ,
2: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
3: അങ്കമാലിയിലെത്തിയ ബെഞ്ചമിന് കോൺസ്റ്റബിൾ ജോയി കൊടുത്ത വിലാസത്തിൽ നിന്ന് ചന്തക്കുന്നിലെ മന്ത്രവാദി വള്ളോന്റെ വീട് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. മനുഷ്യന് ജീവിക്കാൻ ഇടമില്ലെന്ന മട്ടിൽ നടവഴികളിലും വീട്ടുമുറ്റത്തും മൈതാനങ്ങളിലും പോർക്കുകൾ പെരുകി അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന ആ ദേശം ബെഞ്ചമിനെ ഛർദിയുടെ വക്കിലേക്ക് എത്തിച്ചിരുന്നു. ഇങ്ങനെ പന്നികൾ പെറ്റുപെരുകി തന്നിഷ്ടത്തിന് മെയ്യുന്ന ഒരിടത്ത് മനുഷ്യർ രോഗികളായി മാറുന്നതിൽ അതിശയമൊന്നുമില്ലെന്ന് മാധുവിനെ കണ്ടപ്പോഴയാൾക്ക് തോന്നി. പോർക്കിന്റെ കാഷ്ടം കാലിൽ നിന്ന് കഴുകിക്കളയാൻ വെള്ളോന്റെ വീടിന്റെ മുറ്റത്തെ കരിങ്കൽ ചീളിൽ പലവട്ടം കാലുരച്ച് കഴുകിയിട്ടും അയാൾക്ക് മതിയാകുന്നില്ലായിരുന്നു. അപ്പോഴും അയാളുടെ കാലുകൾക്ക് ചുറ്റും വെളുത്തു തുടുത്ത പന്തുകൾ പോലെ അവ മുട്ടിയുരുമി കറങ്ങിക്കൊണ്ടിരുന്നു. അയാളുടെ മുഖത്തെ തീട്ടം ചവിട്ടിയ ഭാവം കണ്ട് വള്ളോൻ പൊട്ടിച്ചിരിച്ചു. അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് അഴുക്കും മെഴുക്കും തൊടാൻ മടിയുള്ള ബെഞ്ചമിൻ ക്ഷമയോടെ ചാണകത്തിണ്ണയിൽ കൈലേസു വിരിച്ച് കുത്തിയിരുന്നു. ഇത്രയും പോർക്കുകളെങ്ങനെ ഒരു നാട്ടിൽ കേന്ദ്രീകരിച്ചു എന്നയാൾക്കൊരു പിടിയും കിട്ടിയില്ല. വള്ളോൻ ഉത്സാഹമായി. മുറുക്കാന്റെ പൊതിയഴിച്ചടയ്ക്ക് കല്ലിലിടിച്ച് ചതച്ച് വെറ്റിലയിൽ ചുണ്ണാമ്പു തേച്ച് പറയാൻ തുടങ്ങി. പണ്ട് നമ്മുടെ ടിപ്പു സുൽത്താൻ കൊന്നും കീഴടക്കിയും ചാലക്കുടി ദേശത്തെത്തിയെന്നറിഞ്ഞപ്പോ കുശാഗ്രബുദ്ധികളായ അങ്കമാലിപ്പള്ളികളിലെ പാതിരിമാർ ഞായറാഴ്ച കുർബാനയ്ക്കിടയിൽ ഒരു പ്രഖ്യാപനം നടത്തി. ഇന്നു മുതൽ ഈ ഇടവകയിലെ എല്ലാ വീടുകളിലും പന്നികളെ വളർത്തി തുടങ്ങണമെന്ന്. തന്നെയുമല്ല, ഇസ്ലാമല്ലാത്ത മറ്റെല്ലാ മതസമൂഹത്തിലും പെട്ടവരെയും ഈ പോർക്കിനെ വളർത്താൻ പ്രേരിപ്പിക്കണമെന്നും പുരോഹിതർ നിർദ്ദേശിച്ചു. പിന്നീടാണ് അതിന്റെ പിന്നിലുള്ള ബുദ്ധി ആളുകൾക്ക് പിടികിട്ടിയത്. ഭൂമിയിലേക്ക് തലയും കുമ്പിട്ട് പാഞ്ഞു നടക്കുന്ന പോർക്ക് എന്ന വിരൂപജീവി മുസ്ലിം സമുദായക്കാർക്ക് ഹറാമായതിനാൽ ടിപ്പു സുൽത്താൻ ഈ വഴി തൊടാതെ പൊയ്ക്കോളുമെന്ന വിചാരമായിരുന്നു ആ പാതിരിമാരെ നയിച്ചിരുന്നത്. എല്ലാ വീടുകളിലും പോർക്കുകൾ പെറ്റുപെരുകി. പന്നികൾക്ക് കടക്കാനുള്ള ചെറുദ്വാരങ്ങളുള്ള വേലികളായിരുന്നു അന്ന് അങ്കമാലിയിലെ വീടുകൾക്കെല്ലാം ഉണ്ടായിരുന്നത്. അങ്കമാലി നാട്ടിലേക്ക് വരുന്നവരുടെയെല്ലാം തലയിലൊരു തോർത്തുകെട്ട് കാണും. കാരണം പുത്തൻ മുണ്ടും കുപ്പായവുമിട്ട് ചന്തക്കുന്ന് കവലയിലേക്കെത്തുന്ന മനുഷ്യരെ കാണുമ്പോൾ ചെളിയിൽ കിടന്നുരുണ്ടുപുരണ്ടു പായുന്ന പന്നിക്കുഞ്ഞുങ്ങൾ ഒന്നു കുടഞ്ഞ് ചെളി തെറിപ്പിച്ചു

0: അവരുടെ കുപ്പായം കറുപ്പിച്ചെടുക്കും. അത് മുൻകൂട്ടി കണ്ട് അങ്കമാലിയിലേക്ക് വരുന്ന എല്ലാ മാന്യന്മാരും കവലയിലെത്തും മുമ്പ് മുണ്ടൂരിമാറ്റി തലയിൽ കെട്ടിയ തോർത്തുടുത്താണ് തുടർന്നങ്ങോട്ട് നടക്കുക. വള്ളോന്റെ ചരിത്രകഥനം കേട്ട ബെഞ്ചമിൻ തലയിൽ കൈവച്ചുപോയി. തീർന്നില്ല, വള്ളോൻ തുടങ്ങിയിട്ടേയുള്ളൂ. പണ്ടിവിടെ നരഭോജികളായ മനുഷ്യർ വരെ ഉണ്ടായിരുന്നു. അതറിയോ നിങ്ങൾക്ക്? ബെഞ്ചമിനത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. എന്നാൽ യഥാർത്ഥത്തിലുള്ള ചരിത്രം വിവരിക്കുന്നത് പോലെയാണ് വള്ളോനതെല്ലാം പറയുന്നത്. ഏതിനും തുനിഞ്ഞിറങ്ങിയതുകൊണ്ടുതന്നെ എല്ലാം കേട്ടിട്ട് തന്നെ മടക്കുമെന്ന് ബെഞ്ചമിനും തീരുമാനിച്ചിരുന്നു. കുറച്ചുകാലം മുമ്പ് ഇവിടത്തെ കിണറിൽ നിന്നൊരു പെണ്ണിന്റെ ശവം കിട്ടി. അതിനുശേഷം ഇവിടത്തുകാർ ആ കിണറിയിൽ നിന്ന് വെള്ളമെടുക്കാതായി. അങ്ങനെ വന്നപ്പോ ഇവിടത്തെ പള്ളിവികാരിയായ കരിയാട്ടി അച്ഛൻ ഓരോ വീട്ടിന്നും ഓരോ പിടി അരി ശേഖരിച്ച് ലേലത്തിൽ വിറ്റ് കിണറുപണിയാനുള്ള പണം സ്വരൂപിച്ചു. അങ്ങനെ കിണറുപണി തുടങ്ങിയപ്പോഴാണ് വലിയൊരു തടസ്സം. ആഴത്തിലേക്ക് ചെന്നപ്പോ ഒരാൾ പൊക്കമുള്ള ഒറ്റക്കല്ലിന്റെ ഒരു സ്തൂപം അതിനുള്ളിൽ കണ്ടു. അതിലാകട്ടെ വട്ടെഴുത്തും കോലെഴുത്തും ഒന്നുമല്ലാത്ത ഏതോ പ്രാകൃത ലിപികളാൽ എന്തൊക്കെയോ എഴുതിവച്ചിരിക്കുന്നു. കിട്ടാവുന്ന ഭാഷാപണ്ഡിതരെയെല്ലാം വിളിച്ചുകൂട്ടി പരിശോധിപ്പിച്ചിട്ടും അത് വായിച്ചെടുക്കാൻ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ പണ്ഡിതനായ കൃഷ്ണപ്പണിക്കൻ ചില പ്രാചീന ഗ്രന്ഥക്കെട്ടുകളൊക്കെ പഠിച്ച് കാര്യം പറഞ്ഞു. പണ്ടത്തെ ഒരു വിഭാഗം ആളുകൾ നരബലി നടത്തിയിരുന്ന ബലിക്കല്ലായിരുന്നു അത്. സൂര്യഗ്രഹണ നേരത്ത് ബലിയർപ്പിക്കാനുള്ള ശരീരത്തെ ആ കല്ലിൽ മലർത്തിക്കിടത്തി കുന്തം കൊണ്ടയാളുടെ ചങ്കു കുത്തിപ്പിളർന്നെടുത്താണത്രേ ഹോമം നടത്തിയിരുന്നത്. അങ്ങനെയൊക്കെയുള്ള ഇവിടെ കുറച്ചു പോർക്കുകൾ മേഞ്ഞു നടക്കുന്നത് വലിയൊരു വിഷയമായി കാണേണ്ടതില്ല എന്നും കൂടി വള്ളോൻ പറഞ്ഞുവച്ചു.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
4: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
5: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
6: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
7: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
8: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
9: ഇനി കാഴ്ച ക്ലിയർ ആകും.
8: സൈമൻസ് കണ്ണാശുപത്രി, കരിമ്പരപ്പാലം, വടകര, ചേംബ്ര റോഡ്, പേരമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.
10: The Real FM 103.6.

എഫ്എം പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിന് ഇന്ന് തുടക്കം. വൈകിട്ട് ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി രാഷ്ട്രപതി സന്ദർശിക്കും. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാ ഫലം ഇന്ന് വൈകിട്ട് 3 മന്ത്രി എൻ ശംസുദ്ദീൻ തിരുവനന്തപുരത്ത് ഫലം ഔപചാരികമായി പുറത്തുവിടും. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ പ്രതികളായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ആലപ്പുഴ MLA AD തോമസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്ന് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 28 വിൽപ്പനശാലകൾക്ക് അവധിയായിരിക്കും. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ അഭ്യാസ മുറകൾ ഇന്ന് പ്രദർശിപ്പിക്കും. വ്യാഴാഴ്ചത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി. ഭിന്നശേഷി പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകി. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി KFB ഭാരവാഹികൾ തിരുവനന്തപുരത്ത് അറിയിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗ് രാവിലെ കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ പരാതികൾ പരിഗണിക്കും. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് Group B ആദ്യ മത്സരത്തിൽ ഇന്ത്യ മാലിദ്വീപിനെ മറുപടിയില്ലാത്ത 11 തോൽപ്പിച്ചു. ഇന്ത്യ അടുത്ത മത്സരത്തിൽ ഞായറാഴ്ച നിലവിൽ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ. മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.

രാഗത് സദസ്സിൽ എന്ന സിനിമയിലെ എത്ര പൂക്കാലം എത്ര മധുമാസം എന്ന ഒരു ഗാനം കൊണ്ട് ജനമനസ്സുകളിൽ ഇടം നേടിയ പിന്നണി ഗായികയാണ് ബി അരുന്ധതി. കേട്ടുപരിചയിച്ച ശബ്ദങ്ങളിൽ നിന്നും വേറിട്ട സ്വരമാധുര്യത്തിനുടമയായ കർണാടക സംഗീതജ്ഞയും സംഗീത അധ്യാപികയുമായ അരുന്ധതി 50-ൽ അധികം മലയാള സിനിമാ ഗാനങ്ങളും തമിഴ് തെലുങ്ക് ഗാനങ്ങളും ആലപിച്ചിട്ടുണ്ട്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും ഒരുപിടി ലളിതഗാനങ്ങളും ഈ ഗായികയുടേതാണ്. 1992 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള കേരള സർക്കാരിന്റെ പുരസ്കാരം, 2002 തുളസീവനം പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ബി അരുന്ധതി പാടിയ ഗാനങ്ങളാവട്ടെ ഇന്ന് ഹണി ഡ്രോപ്സിൽ. സിദ്ദിഖ് രചനയും സംവിധാനവും നിർവഹിച്ച ഹിറ്റ്ലർ എന്ന സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരിയും SP വെങ്കിടേഷും ഒരുക്കിയ ഗാനം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്.
1: എം ടി വാസുദേവൻ നായർ തിരക്കഥ രചിച്ച് പവിത്രൻ സംവിധാനം ചെയ്ത ഉത്തരം എന്ന സിനിമയിൽ ONV കുറുപ്പും വിദ്യാധരനും ഒരുക്കിയ ഗാനം കേൾക്കാം ഇനി.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് സത്യഭാമ.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: 6.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: പ്രശസ്ത നാടക കലാകാരനും ആകാശവാണി എ ഗ്രേഡ് റേഡിയോ നാടക നടനുമായ നിലമ്പൂർ മണിയുടെ കലാജീവിതത്തിലെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും തുടർന്ന് കേൾക്കാം ഇന്ന് ആർട്ട് കഫേയിൽ.
3: പിള്ളസാറിന്റെ ഒരു സ്കൂൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വേറെ ഒന്നാണല്ലോ.
4: തീർച്ചയായിട്ടും സാധാരണ നാടകമല്ല, ജീവിതം പകർത്തിയാൽ മതി, അഭിനയിക്കേണ്ട, പെരുമാറിയാൽ മതിയായിരുന്നു അദ്ദേഹത്തിന്റെ. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗിൽ ഒരു അക്ഷരം പോലും മാറിക്കഴിഞ്ഞാൽ എല്ലാം ചില്ലുകൊട്ടാരം പോലെ താഴെ പോവുകയും ചെയ്യും. ആ ഒരു ക്രാഫ്റ്റിൽ നിന്ന് പരിശീലിച്ച് അദ്ദേഹം ഓരോ കഥാപാത്രത്തിൻ്റെയും പിൻഭാഗം നമ്മളെ പഠിപ്പിക്കും ആദ്യം. അതായിരുന്നു ഏറ്റവും വലിയ ഒരു പള്ളിയിൽ അച്ഛനാണെങ്കിൽ അയാൾ ഇവിടുന്ന് ഏത് സെമിനാരിയിൽ കഴിച്ചു, എന്തെല്ലാം ചെയ്തു, എങ്ങനെ വളർന്നു എന്നൊക്കെ നമ്മൾ ബോധവാനാവണം. ഒരു വേശ്യയാണെങ്കിൽ അവൾ എങ്ങനെ എങ്ങനെയായി, അത് ഏതെല്ലാം ചീത്ത വഴിയിലൂടെ പോയി, എങ്ങനെ അവൾ പ്രോസ്റ്റിറ്റ്യൂട്ടായി, അത് ഈ നടി ശീലിക്കണം. ഇങ്ങനെയായിരുന്നു ഓരോ ക്യാരക്ടറിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിക്കണം, കഥ പഠിക്കണം. നാടകത്തിലെ കഥയുണ്ടാവില്ല, അങ്ങനെ പഠിച്ചാലേ കഥാപാത്രത്തിന് പൂർണ്ണത കിട്ടും.
3: ഉള്ളിൽ നിന്ന് തന്നെ നമ്മുടെ അതായി തീരാനുള്ള ഒരു വഴിയാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്.
4: അത്
3: ഒരു വലിയ ഒരു പഠിപ്പ് തന്നെയാണ്
4: തീർച്ചയായിട്ടും. പിന്നെ ഓരോ സമൂഹത്തിൽ ഇപ്പോൾ

0: വലിയ നിറഞ്ഞ സമ്പന്നമായൊരു കുടുംബത്തിലൊരു കുടുംബനാഥൻ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലൊരു മരണാവസ്ഥ ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു ഇടത്തരം കുടുംബത്തിൽ കുടുംബനാഥൻ മരിച്ചാൽ അവിടെ മറ്റൊന്നാവും. നേരെ വെച്ചാൽ ഒരു ചേരിയിലെ ഒരു കുടുംബനാഥൻ മരിച്ചാൽ അതും മരിച്ചത് കുടുംബനാഥനാണ്, പക്ഷെ സങ്കടങ്ങൾ വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം എന്നാണ് സാർ എന്നെ പഠിപ്പിച്ചത്.
1: ഇതുപോലുള്ള വേഷങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്ക് ഈ വേഷങ്ങൾ നമ്മെ ആവേശിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ?
0: തീർച്ചയായിട്ടും.
1: അത് താങ്കളുടെ ജീവിതത്തെ ഒരു സംഘർഷത്തിലാക്കിയിട്ടുണ്ടോ?
0: ഉണ്ട്. ഭക്തകവി പൂന്താനം എന്ന നാടകത്തിൽ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ആദ്യമായിട്ട് കിട്ടിയ നാടകം അതാണ്. അത് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ഞാൻ നാടകം നിർത്തിയ സമയത്താണ് വീണ്ടും ആ പൂന്താനത്തിലൂടെ തുടങ്ങുന്നത്. പൂന്താനത്തിന് 30 വയസ്സ്, 55 വയസ്സ്, 85 വയസ്സ്, ഈ മൂന്ന് കാലഘട്ടങ്ങളിലൂടെയാണ് നാടകം പൂർണ്ണമാകുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും മാനസികമായിട്ടും ഒരു പൂന്താനമായിരുന്നു ആ കളിച്ച 10-500 നാടകം കളിക്കുമ്പോഴും ഞാനൊരു മനസ്സുകൊണ്ടൊരു പൂന്താനമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് നന്നായിട്ട് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഗുരുവായൂർ അമ്പലനടയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇന്നുവരെ മറ്റൊരു നാടകം കളിച്ചിട്ടില്ല. അതൊരു മുസ്ലിമായ ഞാൻ പൂന്താനമായി കളിച്ചാണ് ആ നാടകം അവിടെ അവതരിപ്പിച്ചത്. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മഹാഭാഗ്യവും പുണ്യവുമാണ്. അപ്പോൾ അങ്ങനെ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മുടെ സംസാരത്തിലും നടപ്പിലും നോക്കിലും എന്തിലും അങ്ങനെ പക്വത ഉണ്ടാവണം. അതാണ് ഒരു നടന്റെ ധർമ്മം.
1: ഇത്രയും വെല്ലുവിളികളുള്ള ഒരു ജീവിതമാണ് ഒരു നടന്റേത്, അല്ലെങ്കിൽ ഒരു നടിയുടേത്. സ്വാഭാവികമായിട്ടും പല സംഘർഷങ്ങൾ അവരുടെ സ്വകാര്യ ജീവിതത്തിനെ കുറച്ചും കൂടി ഒരു കലുഷമാക്കുമോ?
0: ഇല്ല എന്ന് പറയുന്നത് തെറ്റാണല്ലോ. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം, പക്ഷെ അതിനെ അതിജീവിക്കാൻ അഭിനേതാവിന് അഭിനേത്രിക്കും സാധിക്കണം. കലുഷമായ പ്രത്യേകിച്ച് ഒരു വല്ലാത്ത സാഹചര്യത്തിലായിരിക്കാം അതിന് നേരെ വിപരീതമായ കഥാപാത്രം നമ്മൾ ചെയ്യേണ്ടി വരുന്ന സ്റ്റേജിൽ. അപ്പോൾ പഴയതിനെ ഒന്ന് തൽക്കാലം ഒതുക്കി കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ ചില ചില്ലറ പാകപ്പഴകളും അവസരങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം സ്വന്തം രണ്ട് മക്കൾ മരിച്ചു കിടക്കുമ്പോൾ പോയി സ്റ്റേജിൽ ചിരിച്ചുകൊണ്ട് നാടകം അഭിനയിച്ചൊരു നടനുണ്ടായിരുന്നു, എളുപ്പമില്ല, മരിച്ചുപോയി. സ്വന്തം രണ്ട് മക്കൾ മരിച്ചു കിടക്കുന്നു, ആ ഡെഡ് ബോഡി മറവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഹാസ്യ കഥാപാത്രം അയാൾക്ക് സ്റ്റേജിൽ ചെയ്യേണ്ടിയിരുന്നു, അയാൾ ചെയ്തു. അപ്പം അതും അഭിനയത്തിൻ്റെ മറ്റൊരു മുഹൂർത്തമാണല്ലോ. അങ്ങനെ സ്വയം മറക്കാനും എന്തിനൊരു പരിധിക്കുള്ളിൽ നിർത്താനും ഒരു നടൻ ആദ്യം പരിശീലിക്കണം.
1: നമ്മുടെ നാട്ടിൽ നാടകത്തിൽ വളരെ പ്രഗത്ഭരായ നടന്മാരുണ്ട്. അവരുടെ ആ പ്രാഗൽഭ്യത്തെ ഒന്നുകൂടി സമൂഹം അംഗീകരിച്ച് കണ്ടിട്ടുള്ളത് സിനിമയിലേക്ക് എത്തുമ്പോഴാണ്.
0: തീർച്ചയായും.
1: അതേസമയത്ത് സിനിമയേക്കാൾ ക്രാഫ്റ്റും സിദ്ധിയും സമഗ്രതയും ആവശ്യമുള്ള ഒരു കലയാണ് നാടകകല.
0: അതെ.
1: അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ, ഈ ഒരു അംഗീകാരത്തിൽ വരുന്ന ഒരു സമീപന വ്യത്യാസം മണിയേട്ടൻ കണ്ടിട്ടില്ലേ?
0: എനിക്ക് പറയുമ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്ന പോലെയല്ല. സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ ആഗ്രഹം നിലമ്പൂർ ബാലേട്ടനാണ് എന്നെ പിന്നെ സിനിമയിലേക്ക് കൊണ്ടുപോയത്. എനിക്ക് അദ്ദേഹം സംവിധാനം ചെയ്ത അന്യരുടെ ഭൂമി പിന്നെ ഒന്നിരുടെ പടങ്ങളിലൊക്കെ എന്നെ അഭിനയിപ്പിച്ചെങ്കിലും എനിക്ക് താല്പര്യം നാടകത്തിൽ അഭിനയിക്കാനായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി സാമ്പത്തികത്തെക്കാളുപരി മനസ്സിനുള്ള ഒരു ബലം, എന്താ അത് പറയുക, നല്ലൊരു നാടകം നല്ലൊരു വേഷം ചെയ്ത് നമ്മൾ വേർത്തൊലിച്ച് വരുമ്പോൾ പ്രേക്ഷകൻ നമ്മുടെ ഏറ്റുവാങ്ങുമ്പോൾ ഉള്ള സന്തോഷം പണത്തെക്കാൾ വലുതാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ എത്രയോ സന്ദർഭങ്ങൾ സിനിമയിലുണ്ടായിട്ടും അതെല്ലാം കളഞ്ഞ് നാടകത്തിന് മുൻതൂക്കം കൊടുത്ത് ഇത്രയും കാലം നിന്നത്. അതെനിക്ക് നിരാശയില്ല. പേരും പ്രശസ്തിയും പണവും ഒക്കെ ധാരാളം അവിടെ കിട്ടും, പക്ഷെ ഈ ഒരു സംതൃപ്തി അവിടെ കിട്ടില്ലല്ലോ. ഞാൻ അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്.
1: നമ്മുടെ ജീവിതത്തെ നമ്മളെങ്ങനെ സ്വീകരിക്കുന്നു, നമ്മളെങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ പ്രവൃത്തികൾ.
0: അത്
1: അപ്പോൾ അത് മറ്റൊരു അളവ് പോലെ അല്ലെങ്കിൽ വേറൊരു പൊതു മാനകം വെച്ച് അളക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് മണിയേട്ടൻ്റെ സ്വാനുഭവത്തിലൂടെ പറഞ്ഞു വരുന്നത്.
0: എൻ്റെ അനുഭവം എൻ്റെ വിശ്വാസവും അതാണ്.
1: മണിയേട്ടൻ്റെ ഒരു ഇത്രയും ദീർഘ സർവീസുകൾ സ്റ്റേറ്റ് അവാർഡുകൾ പുരസ്കാരങ്ങളാലൊക്കെ അങ്ങ് വേണ്ട പോലെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. വേഷങ്ങളുടെ കാര്യത്തിൽ നമ്മൾ തിരിഞ്ഞാലോചിക്കുമ്പോൾ പൂന്താനത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമുക്കൊരു കൂടുതൽ ഒരു അതൊരു തന്മയീഭാവം ഉണ്ടായ വേഷത്തെക്കുറിച്ച് പറഞ്ഞു. താങ്കൾ ഇപ്പോൾ വിശ്വ കേരള കലാസമിതിയിൽ അഭിനയിച്ച 3 വ്യത്യസ്ത വേഷങ്ങളെക്കുറിച്ചും പറഞ്ഞു. അല്ലാതെ നമുക്കൊരു ചലഞ്ചായിട്ട് മുന്നിലേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു അസാധ്യമെന്ന് തോന്നുന്ന തരത്തിലേക്കൊക്കെ താങ്കളെ പിടിച്ച് ഒലച്ചിട്ടുള്ള വേഷങ്ങളും സ്വാഭാവികമായിട്ടുണ്ടായിട്ടുണ്ടാവും.
0: അത് ഈശ്വരന്റെ മേൽവിലാസം എന്നൊരു നാടകമുണ്ട്. അത് ഞരളത്ത് രാമൻ പൊതുവാളിൻ്റെ ജീവിതകഥ എന്നാൽ അത് പേര് മാറ്റി ശ്രീധര പൊതുവാളാക്കി. ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ വളരെയധികം ഞാൻ സ്വയം പരിശീലിക്കേണ്ടി വന്നിട്ടുണ്ട്. 5 വർഷത്തോളമായി ഞാൻ നാടകം കളിച്ചു. എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മറ്റൊരു വേഷം ആ ശ്രീധര പൊതുവാളാണ്. ഒരു കല്ലിനെ പോലും കരയിക്കുന്ന ഒരു കഥയായിരുന്നു അത്. എല്ലാം കൊണ്ടും നമ്മുടെ ഞരളത്തിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. അത് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പൂന്താനത്തിനെ പോലെ ഒരു ട്രീറ്റ് അതിനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചില കഥാപാത്രങ്ങൾക്ക് വേണ്ടി നമ്മളൊന്ന് സ്വയം മാറാനും മണി എന്ന ഞാൻ ആ ക്യാരക്ടറാവാനും കുറെ സമയത്ത് മാസങ്ങളോളം പരിശ്രമിച്ചിട്ടൊക്കെയാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. അതിനുള്ള ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് മലയാള നാടകവേദിയിൽ ഒരു കസേര കിട്ടിയത് ഈ ഒരു ഈശ്വരൻ്റെ മേൽവിലാസത്തിലെ ശ്രീധര പൊതുവാൾ എന്ന കഥാപാത്രം. അത് ഫ്രാൻസിസ് ടി മാവേലിക്കര എന്ന പ്രഗത്ഭൻ

0: ആ എഴുത്തുകാരനാണ് അത് ചെയ്തത്. പിന്നെ അതിനുവേണ്ടി എനിക്ക് പാടിയത് കലാമണ്ഡലം ഹൈദരല്ലിയായിരുന്നു. അതും എൻ്റെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ കുറച്ച് ക്ലേശിച്ചാൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം.
1: ഏത് കലാരംഗം എന്നല്ല, മനുഷ്യരുടെ ജീവിതത്തിൽ എല്ലാ തുറകളിലും മനുഷ്യനും മനുഷ്യനും തമ്മിൽ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും നിൽക്കുമ്പോൾ തന്നെ അവരൻ ഒരു ശത്രുവാണ് എന്നുള്ള ഒരു ഉത്ബോധം പല മനുഷ്യർക്കും ഉണ്ട്. കലാമേഖലയാകുമ്പോൾ അരക്ഷിതത്വം ഒരു സുരക്ഷിതത്വത്തെ മുൻനിർത്തി അത് കുറച്ച് കൂടുതലുമായിരിക്കും. മുനിയേട്ടൻ്റെ അനുഭവം എന്താണ്?
0: എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ കൃത്യനിഷ്ഠകളും സത്യസന്ധയും പുലർത്തി പോകുന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതുകൊണ്ടാണ് എൻ്റെ മൂന്ന് മക്കളെ ഞാൻ നല്ല നിലയിലെത്തിച്ചത്, ജീവിതത്തിൽ ഒരു രൂപ പോലും കടമില്ലാതെ ഇന്നും ജീവിക്കുന്നത്. അതാ ജീവിതം എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ പരിശുദ്ധി ഞാൻ എൻ്റെ ജീവിതത്തിലും കാണിക്കാൻ തുനിഞ്ഞിട്ടുണ്ട് ഇതുവരെ. അതിന് എൻ്റെ ഭാര്യയാണ് എൻ്റെ ഏറ്റവും വലിയ പിന്തുണ.
1: നല്ലൊരു കുടുംബം എന്ന് പറയുന്ന ഒരു ഫ്രെയിം ഒരു മനുഷ്യനെ വളരാനും പറക്കാനും സഹായിക്കുന്നു എന്നുള്ളതാണ് മണിയേട്ടൻ്റെ ജീവിതം നമ്മളോട് പറയുന്നത്.
0: അതെ അതെ.
1: കലാകാരന്മാർക്ക് പലപ്പോഴും അവരെ ആവേശിക്കുന്ന ആ ഒരു കല ഉണ്ടാക്കുന്ന എക്സൈറ്റ്മെൻറ്റ് പലപ്പോഴും അവരെ സ്വയം നിയന്ത്രിച്ച് നിർത്താൻ കഴിയാത്ത വിധം കീഴ്പ്പെടുത്തി കളയുകയും തകർത്ത് കളയുകയും ചെയ്യുന്ന കാഴ്ച മണിയേട്ടൻ ഒരുപാട് കണ്ടിട്ടുണ്ട്.
0: ധാരാളം ധാരാളം കണ്ടിട്ടുണ്ട്. നമ്മൾ സ്വയം കലാകാരനാണെങ്കിലും കലാകാരൻ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ ആർക്കും കലാരംഗത്ത് തുടർന്ന് നിൽക്കാം, ഒരു നല്ല ജീവിതം നയിക്കാം. പക്ഷെ പലരും, എല്ലാവരും എന്നല്ല, പലരും അത് വിട്ടുകളയുന്നു. കലാകാരനാവണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആവണം, കലാകാരി ആവണം ഇങ്ങനെയൊക്കെ ആവണം എന്ന ധാരണ വേറെ രീതിയിൽ ചിന്തിച്ചാൽ പരാജയം ഏത് ഫീൽഡിലാണെങ്കിലും ഉണ്ടാകും, കലാരംഗത്താകുമ്പോൾ കൂടുതലുണ്ടാകും.
1: താങ്കൾ കലാ അവതരണത്തിനായിട്ട് ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ളത്
0: ധാരാളം.
1: അപ്പോൾ അതിൽ കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്ന സഞ്ചാരങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും.
0: ഏറ്റവും എനിക്കിഷ്ടം കേരളത്തിൽ നാടകം കളിക്കുന്നതിനേക്കാളും ഇഷ്ടം കേരളത്തിന് പുറത്ത് നാടകം കളിക്കുന്നതാണ്. കാരണം നോർത്ത് ഇന്ത്യൻ ടൂറൊക്കെ പോകുമ്പോഴേ നമ്മളെ കാത്ത് ദിവസങ്ങളോളം മാസങ്ങളോളം കാത്തിരിക്കും അവിടുത്തെ ജനങ്ങൾ. അവർക്ക് ഇങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു കലാപരിപാടിയാണല്ലോ ഇത്. കാത്തിരിക്കും, കാത്തിരുന്നതിന് ശേഷം നമ്മൾ നാടകം അവർ വളരെ ശ്രദ്ധയോടെ കണ്ട് പിന്നെ ഒന്നോ രണ്ടോ ദിവസം വീണ്ടും അവിടെ താമസിക്കുമ്പോൾ ആ കഥാപാത്രങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ ഒരു വിഭാഗം ആൾക്കാർ വന്ന് നമ്മളൊന്ന് അവിടുന്ന് ആ നഗരത്തോട് ഗ്രാമത്തോട് വിട്ടു പോരുമ്പോൾ വരെ അവർ നമ്മുടെ കൂടെ ഉണ്ടാകും. അതാണ് കേരളത്തിന് പുറത്തുള്ള മലയാള നാടക ആസ്വാദകരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അവരെന്നും നമ്മൾ ഓർക്കുകയും ചെയ്യും, നമ്മുടെ കഥാപാത്രങ്ങളെ ഓർക്കും. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത് തെറ്റാണോ എന്നെനിക്കറിയില്ല, എന്നാൽ പോലും കേരളത്തിൽ നാടകം കളിക്കുന്നതിനേക്കാളും ഇഷ്ടം കേരളത്തിന് പുറത്ത് നാടകം കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു സുഖം തന്നെയാണ്.
1: നടനത്തിനപ്പുറത്ത് എന്തെങ്കിലും മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ?
0: ഇല്ല ഇല്ല, നാടകം തന്നെയാണ്.
1: ഈ ഒരു നാല് പതിറ്റാണ്ടിനിടയിൽ നാടകത്തിൻ്റെ സങ്കേതങ്ങളിലും അവതരണത്തിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ പല കാര്യങ്ങളിലൂടെ വന്നു കടന്നു വന്നു. പക്ഷെ അതിൽ മാറാതെ നിൽക്കുന്ന ഒരു ഘടകം, താങ്കൾക്ക് മാറിയിട്ടില്ല എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു ഭാഗം നാടകത്തിൻ്റെ ഒരു ആത്മാവിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശരീരത്തിൽ നിൽക്കുന്നത് ഏതാണ്?
0: നാടകത്തിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് കേറ്റിയും പിന്നെ എന്നൻപിള്ളയും അവരൊക്കെ വരുത്തി വെച്ച ആ മാറ്റങ്ങൾ ഇടയ്ക്ക് തേയ്മാനം വന്നുപോയി, ഇപ്പോൾ വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ അത് പിന്നെ മാത്രമല്ല, ഇപ്പോൾ മേക്കപ്പിൽ, അഭിനയത്തിൽ, അതേപോലെ രംഗ സംവിധാനത്തിൽ എല്ലാം പുതിയ പുതിയ മാറ്റങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. മാറ്റം വേണം, ആ മാറ്റത്തെ നമ്മൾ നന്നായിട്ട് ഉൾക്കൊള്ളുകയും വേണം. പഴയത് മാത്രമാണ് നല്ലത്, പഴയ രീതി മാത്രമാണ് നല്ലത് എന്ന ആ ഒരു ചിന്ത നമ്മൾ മാറ്റിയേ തീരും. മാറ്റം ഏതിലും വേണം, എല്ലാ രംഗത്തും വേണം.
1: മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്.
0: അതെ അതെ അതെ അതെ.
1: ആ ഒരു തത്വമാണ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നത്.
0: പിള്ള സാറിൻ്റെ ഒരു ഡയലോഗുണ്ട്, തെറ്റ് തെറ്റല്ല അത് അറിവുകളാണ്, പക്ഷേ തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് തെറ്റുന്നതാണ് തെറ്റ്.
1: അദ്ദേഹത്തെ പോലെയുള്ള വലിയ മഹാഗുരുക്കന്മാരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അതൊരു തലമുറയ്ക്ക് കിട്ടിയ ഭാഗ്യം തന്നെയാണ്,
0: എൻ്റെ ജന്മപുണ്യം.
1: വീട്ടിൽ നിന്നിങ്ങനെ വിട്ടു നിൽക്കുമ്പോൾ ഇപ്പോൾ താങ്കൾ മക്കളെയും കുടുംബത്തെയും കുറിച്ച് വളരെ സ്നേഹവായ്പോടുകൂടി സംസാരിച്ചു, എന്നാലും മണിയേട്ടൻ വീട്ടിൽ ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ സമയം അരങ്ങുകളിൽ ചെലവഴിച്ച മനുഷ്യൻ.
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ വീട്ടുകാർക്ക് അതായിട്ട് പൊരുത്തപ്പെട്ടിരിക്കും, കാരണം മക്കൾ ഇപ്പോൾ കാണുന്നത് അച്ഛൻ നാടകവണ്ടിയിൽ വന്നിറങ്ങുന്ന കാഴ്ചയായിരിക്കും. അപ്പോൾ അവരുടെ ഒരു സമീപനം എങ്ങനെയാണ്? സമീപനമല്ല, അതിൻ്റെ ഒരു കാലത്തെ ആ സമയത്തെ മണിയേട്ടൻ എങ്ങനെയാണ് നോക്കുന്നത്?
0: എനിക്ക് സത്യം പറഞ്ഞാൽ പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്, കാരണം ദിവസങ്ങളോളം മാസങ്ങളോളം ഒക്കെ കുട്ടികളെ വിട്ടു നിൽക്കുക, വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടന്നു പോകുന്നു. സാമ്പത്തികമല്ല, കുട്ടികൾ വളരുന്ന സമയത്ത് നമ്മൾ കൂടെ എപ്പോഴും വേണം. അത് ഏകദേശം ഒരു 10 മാസത്തോളം നമ്മളെപ്പോഴും സ്റ്റേജിലായിരിക്കും, 2 മാസം മാത്രമേ വീട്ടിൽ കാണൂ. അപ്പോൾ ചിലപ്പോൾ വിഷമിക്കാറുണ്ട്, പിന്നെ എല്ലാ സുഖങ്ങളും.

0: പിന്നെ ഒരുമിച്ച് കിട്ടില്ലല്ലോ. അപ്പോൾ പ്രത്യേകിച്ചും നിറവയറോടുകൂടി ഇരിക്കുന്ന ഭാര്യ കിലോമീറ്റർ താണ്ടി ട്രെയിനിൽ വന്ന് ഷൊർണൂരും തൃശ്ശൂരും വന്ന് കുട്ടികൾ ചെറിയ കുട്ടികളായിട്ട് വന്ന് അവ പ്ലാറ്റ്ഫോമിൽ വെച്ച് അവരൊന്ന് കണ്ട് ഒന്ന് താലോചിച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ അവരെ തിരിച്ചയച്ച് നാടകസ്ഥലത്തേക്ക് പോകുമ്പോഴൊക്കെ ഉള്ളിലൊരു നോവ് ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പോൾ അതൊരു സുഖമാണ്.
1: എന്തായാലും ആ ഒരു സുഖം, ഒരു കലാകാരൻ ആഗ്രഹിക്കുന്ന സുഖം മണിയേട്ടൻ്റെ ജീവിതത്തിൽ എന്നുണ്ടാവട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ് മണിയേട്ടൻ്റെ കലാജീവിതം ആകുന്ന ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ് നമ്മൾ ശ്രോതാക്കളുമായി തരുന്നതിന് പങ്കുവച്ചത്.
0: ശ്രോതാക്കളാണ് നമ്മുടെ ശക്തിയും ബലവും ഒക്കെ. അത് നാടകമായാലും സ്റ്റേജിലായാലും റേഡിയോയിലായാലും എവിടെ അവരില്ലെങ്കിൽ നമ്മളൊന്നും ഇല്ലല്ലോ. എനിക്ക് വേറെ വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ കെ ടി മുഹമ്മദിൻ്റെ സമ്മതം എന്നൊരു നാടകത്തിൽ, റേഡിയോ നാടകോത്സവത്തിന് വന്ന നാടകമാണ്, റെക്കോർഡിങ് കഴിഞ്ഞ് നമ്മൾ പോയി. പിന്നെ ഒരിക്കൽ കുട്ടനാടിൽ പോയിട്ട് പിന്നെ ഒരു ഹോട്ടലിൽ ഇരിക്കുമ്പോൾ അവിടെ ഇതിനെ ചർച്ച നടക്കുക. രാത്രിയാണ്, നാടൻ കഴിഞ്ഞ് വന്നപ്പോൾ ചർച്ചയാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ എൻ്റെ നാടകത്തിൽ എൻ്റെയും എൻ്റെ ജോഡിയായിട്ട് അഭിനയിച്ച പെണ്ണിൻ്റെയും ഡയലോഗൊക്കെ അവർ പരാമർശിക്കുക. അപ്പോൾ അവർ, ഞാൻ വിചാരിച്ചു എന്നെ കളിയാക്കാൻ വേണ്ടിയാണോ ഈ കുട്ടനാട്ടിൽ പാതിരക്കി എന്നപ്പോൾ, അപ്പോൾ അവരതേപ്പറ്റി വല്ലാതെ സമർത്ഥിക്കുകയാണ് ആ ക്യാരക്ടർ, രണ്ട് ക്യാരക്ടറിനെ പറ്റിയും. അപ്പോൾ ഞാൻ അവരോട് ചെന്ന് പറഞ്ഞു, നിങ്ങളെന്തിനാ ഇങ്ങനെ ആ ക്യാരക്ടർ ഒന്നും ഇഷ്ടപ്പെട്ടില്ല? ഇഷ്ടപ്പെട്ടു, പിന്നെന്താ ഇങ്ങനെ കളിയാക്കുന്നത്? ആ നാടകമല്ലേ, ആ ക്യാരക്ടറാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരെന്നെ എങ്ങനത്തൊക്കെ ചെയ്തു എന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ നാടകത്തിൽ നിന്ന് കിട്ടുന്നൊരു വിസ്മയം, വേറെ എവിടെ പോയാലും കിട്ടില്ല.
1: ജീവിതം അത്തരം വിസ്മയങ്ങൾ ഇനിയും താങ്കൾക്കായി കാത്തു വെച്ചിട്ടുണ്ട്.
0: കാത്തിരിക്കാം,
1: നാടക വഴിയിൽ യാത്ര തുടരുക. നന്ദി.
0: നന്ദി, നന്ദി, നന്ദി.
2: പ്രശസ്ത നാടക കലാകാരൻ നിലമ്പൂർ മണിയുടെ കലാജീവിതത്തെക്കുറിച്ചാണ് ആർട്ട് കഫേയിൽ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ധന്യ സി എസ്.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വിഷ്ണു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ബിച്ചിത്തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: പറഞ്ഞു പറഞ്ഞു മടുത്തു.
1: എന്തുപറ്റി?
0: പുതിയ കിഡ് ബാഗ് വേണം.
1: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
0: കറക്റ്റ്.
1: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
2: RBI പറയുന്നു,
3: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
4: ബിച്ചു തിരുമലയുടെ രചന, വിൽസന്റെ സംഗീതം, ചിത്രപാടിയ ഗാനം, ചിത്രം അടുക്കള രഹസ്യം, അങ്ങാടിപ്പാട്ട്.

ആകാശവാണി 103.6 റിയൽ FM സമയം 9 മണി. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിലെത്തിയ ജപ്പാൻ വിദേശകാര്യമന്ത്രി തൊഷിമിത്സു മൊട്ടേഗിയുമായി കേന്ദ്രമന്ത്രി S. ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധത്തിന് ഏറെ പ്രാധാന്യവും സ്വാധീനവുമുണ്ടെന്ന് ജയശങ്കർ പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാവിലെ BSFന്റെ രാജസ്ഥാൻ സഞ്ജു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. സുരക്ഷാ സേനാംഗങ്ങളുമായി സംവദിക്കുന്ന അദ്ദേഹം ഏതാനും ക്ഷേമ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. ലഹരിക്കെതിരെ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ബ്രാൻഡ് അംബാസിഡർമാരാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിൽക്കുന്ന അധോലോക സംഘങ്ങളെ ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. കൊട്ടിയൂർ ദേവസ്വം മന്തഞ്ചേരിയിൽ നിർമ്മിച്ച പാലം രാവിലെ മന്ത്രി K. മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ട് മന്ത്രി സണ്ണി ജോസഫും അക്കരെ നടപ്പന്തൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK. വാസുവും ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി N. ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാ ദിനം. ഇടവമാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ഡെക്സ്റ്റർ എന്ന ചിത്രത്തിന് വേണ്ടി ശ്വേതാ മോഹൻ പാടിയ ഗാനവുമായി ഇന്നത്തെ ഗാനോപഹാരം ആരംഭിക്കുന്നു. ജോപോളിന്റെ രചന, ശ്രീനാഥ് വിജയുടെ സംഗീതം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്
4: ഗണപഹരം ബി എം എച്ച് ആരോഗ്യജാലകത്തിന് ശേഷം തുടർന്ന് കേൾക്കാം
5: ആരോഗ്യജാലകം ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
6: നമ്മളൊപ്പം അതിഥിയായിട്ടിരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഹെമറ്റോളജി വിഭാഗത്തിന്റെയും ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് വിഭാഗത്തിന്റെയും മേധാവി ഡോക്ടർ ഷിൻഡോ ഫ്രാൻസിസ് തെക്കൂടനാണ്. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. നോർമലി കാണുന്ന ബ്ലഡ് ക്യാൻസേഴ്സ് എന്തൊക്കെയാണ്?
7: അതായത് നമ്മളിപ്പോ വന്നത് ബിനൈനെക്കാട്ടും മാലിഗ്നന്റ് ഹെമറ്റോളജി. ബേസിക്കലി റഫ്ലി നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ലുക്കീമിയ, രണ്ട് ലിംഫോമ, മൂന്ന് മൈലോമ. ലുക്കീമിയ എന്ന് പറയുന്നത് ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നതാണ്. ബാക്കിയുള്ളത് ബ്ലഡ് ക്യാൻസർ എന്ന് നമുക്ക് വേണമെങ്കിൽ ബ്രോഡ്ലി പറയാം. എന്നാലും മജ്ജയെന്നുള്ള ഈ പറഞ്ഞ ഫാക്ടറിയുടെ മൂലകോശങ്ങളിൽ ബ്ലഡ് ഉണ്ടാവുന്ന സെല്ലുകളുടെ മൂലകോശം എന്ന് പറയുന്നത് സ്റ്റെം സെൽ, അതിൽ ഡിഫക്ട് അടിക്കുമ്പോൾ അതിന് ലുക്കീമിയ ആയിട്ട് മാറും. അതായത് നമ്മൾ അൺകൺട്രോൾഡ് പ്രൊലിഫറേഷൻ എന്ന് പറയും. അതായത് നമ്മൾ രണ്ടിൽ നിന്ന് നാല്, നാലിൽ നിന്ന് എട്ട്, എട്ടിൽ നിന്ന് പതിനാറ്, അതാണ് നോർമലെങ്കിൽ അതിനെ റാപ്പിഡ്ലി ഡിവൈഡ് ചെയ്യുന്നത് അൺകൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഈ ലുക്കീമിയ എന്ന് പറയുന്നത്. അത് ഏത് ക്യാൻസറും അങ്ങനെ തന്നെ, ബ്ലഡിന്റെ ക്യാൻസറും തന്നെ. അതെ. അപ്പൊ ആ ഇതിനെ നമ്മൾ ഇതിനെ വൈറ്റ് സെല്ലുകൾ കൂടുക, മനസ്സിലായില്ലേ? ഇപ്പൊ ചിലപ്പോ നമ്മൾ ചിലത് അക്യൂട്ട് ലുക്കീമിയകളുണ്ട്, അതായത് പെട്ടെന്ന് ഇങ്ങനെ വരുന്നത് വിത്തിൻ വീക്സ് ഓർ മന്ത്സ്. അത് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ, അക്യൂട്ട് ലിംഫോയിഡ് ലുക്കീമിയ, അതിന് പെട്ടെന്ന് നമ്മൾ കീമോതെറാപ്പി, അതാണ് കുറച്ചും കൂടി റിസ്ക് ഉള്ളത്. അതിനും ഈ പറഞ്ഞ ഡി എൻ എയിൽ നോക്കിയാൽ നമുക്ക് ആ പെർട്ടിക്കുലർ ഇത് അടിച്ചത് എന്തുകൊണ്ട്, ഏത് ഡി എൻ എ ഡാമേജ് അടിച്ചിട്ടാണെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കുട്ടികളിൽ എ എൽ എൽ ടൈപ്പ് ക്യാൻസർ ആണ് കൂടുതൽ. അത് നല്ല റെസ്പോൺസ് റേറ്റ് ഉള്ളതാണ്. നമ്മൾ ട്രീറ്റ് ചെയ്തായിട്ട് അപ് ടു 95% ക്യൂർ റേറ്റ് ആണ് എ എൽ എൽ, ബി എൽ എൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഉള്ളത് അഡൽട്ട് ആണെങ്കിൽ കൂടുതൽ എ എം എൽ ആണ്, എ എൽ എല്ലും വരാം. അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ക്യാൻസറുകളാണ് ലുക്കീമിയ ഗണത്തിൽപ്പെടുന്നത്, അക്യൂട്ട്. ഇതല്ലാണ്ട് ക്രോണിക് ലുക്കീമിയാസ് ഉണ്ട്, കുറെ കാലങ്ങളായിട്ടുള്ള. അതിന് ട്രീറ്റ്മെന്റും വേറൊരു രീതിക്കാണ് ചെയ്യുക. അക്യൂട്ട് ലുക്കീമിയ പോലെ അല്ല ഇവരെ അപ്രോച്ച് ചെയ്യുക. ക്രോണിക്, അതായത് അക്യൂട്ട് ലുക്കീമിയ പെട്ടെന്നായതുകൊണ്ട് ക്രോണിക്,

0: അക്യൂട്ട് ലുക്കീമിയ ഞാൻ പറയാം, അതായത് നമ്മൾ പെട്ടെന്ന് ഉള്ള ബ്ലീഡിങ് പ്രശ്നങ്ങൾ, ഇൻഫെക്ഷനുകൾ വരിക, ബ്ലീഡിങ്ങിന്റെ പ്രശ്നങ്ങളാണ് കൂടുതൽ. ഇൻഫെക്ഷൻ അതായത് കൗണ്ടുകൾ കംപ്ലീറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ആണല്ലോ, അവരൊക്കെ ലുക്കീമിയയിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ പട്ടാളക്കാരെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബോർഡറിൽ ഡിഫൻസ് ഉണ്ടല്ലോ, അപ്പൊ അവർ ഇത്ര പേര്, നമുക്കൊരു 10,000 പേര് മതി, അവരെ തൂക്കും പോകുമ്പോൾ ഉണ്ടായാൽ മതി, 200,000 പേര് വെറുതെ അവിടെ വർത്തമാനം പറഞ്ഞു തന്നിട്ട് കാര്യമില്ല, അതിന്റെ ബാക്കിൽ കൂടെ എല്ലാ ഡിഫൻസും പോകും, അപ്പൊ നമുക്ക് പല പല ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരും. അതേമാതിരി പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ, ക്രോണിക് ലുക്കീമിയ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ട് പോകുന്നതാണ്, അതിൽ ചിലപ്പോൾ അനീമിയ വരാം, സ്പ്ലീൻ വലുതായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം, അങ്ങനെയാണ് ക്രോണിക് ലുക്കീമിയ. ഇനി വരുന്ന ലിംഫോമ, ലിംഫോമ മജ്ജയുടേതിനെക്കാട്ടും കൂടുതൽ കഴലകളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്, കഴലകൾ വീങ്ങുക, ലിംഫ് നോഡ്സ്. മൈലോമ കുറച്ചും കൂടി മജ്ജയിൽ തന്നെയാണ്, പക്ഷേ പ്ലാസ്മ സെൽ എന്ന് പറയുന്ന അസുഖമാണ്, ബോണിലെ ഫ്രാക്ചറുകൾ, റീനൽ കിഡ്നിയുടെ ഡാമേജ്, രക്തക്കുറവ്, ഇതൊക്കെയാണ് മൊത്തത്തിൽ. അപ്പൊ ഈ മൂന്നായിട്ടാണ് നമ്മുടെ മാലിഗ്നന്റ് ഹെമറ്റോളജി.
1: ഇതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളെ കുറിച്ച് പെട്ടെന്ന് പറയാം.
0: ട്രീറ്റ്മെന്റ് ഇതിൽ എന്താണെന്ന് വെച്ചാൽ, ട്രീറ്റ് ചെയ്താൽ മാറാവുന്ന ലുക്കീമിയകളും ലിംഫോമകളും മൈലോമകളാണ്. അതായത് കൂടുതൽ ഇപ്പൊ ഞാൻ ഒരു 10 കൊല്ലം മുമ്പ് MD ചെയ്യുമ്പോഴുള്ള ട്രീറ്റ്മെന്റ് റെസ്പോൺസ് അല്ല ഇപ്പോ. ലുക്കീമിയ ആവട്ടെ, ഏജ്, ഇപ്പൊ നമുക്ക് നമ്മൾ അന്ന് ഒരു 60 ഇയേഴ്സ് കഴിഞ്ഞ് ചിലപ്പോൾ അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയൊന്നും ചിലപ്പോൾ ട്രീറ്റ് ചെയ്യില്ല, പാലിയേറ്റീവ് എന്നൊക്കെ പറയും, പക്ഷെ ഇന്ന് അത് മരുന്നുണ്ട്. ഇപ്പോഴും നമ്മളിപ്പോൾ OP യിൽ 78 വയസ്സുള്ള ആൾ, ഇപ്പോൾ നമ്മൾ കീമോ കാര്യങ്ങളൊക്കെ ചെറിയ കീമോ ഉണ്ട്, അതിന് ഇപ്പോൾ പുതിയ പുതിയ മരുന്നുകളുണ്ട്, ഇപ്പോൾ 2.5-3 വർഷം ആവാറായ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവോൾവ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമ്മൾ കീമോതെറാപ്പി നമുക്ക് എല്ലാവർക്കും അറിയാം, കൺവെൻഷണൽ കീമോതെറാപ്പി, ആ അതിൽ നിന്ന് വളർന്ന് ഇപ്പോൾ എല്ലാവരും ടാർഗറ്റഡ് തെറാപ്പി, മോളിക്കുലർ തെറാപ്പി, ഓരോ ഇപ്പം ഈ ജെനറ്റിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞു, അതിൽ ഓരോ ജെനറ്റിക്സിനും ടാർഗറ്റ് ചെയ്തിട്ടുള്ള മരുന്നുകളാണ് ഇപ്പോൾ ഉള്ളത്, ഇമ്മ്യൂണോ
1: തെറാപ്പി,
0: കാർഡടച്ചു. അപ്പം അതിൻ്റെ സൈഡ് എഫക്ട്സും കൂടുതലാണ്, ഇതിന് അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സുകൾ ഉണ്ട്, എന്നാലും ടാർഗറ്റഡ് ആണ്, റെസ്പോൺസ് റേറ്റ് കൂടുതലാണ്. അപ്പൊ ഇമ്മ്യൂണോ തെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ക്യാൻസർ തെറാപ്പിയിലുള്ളത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ആണ് ഇവരൊക്കെ ക്യൂർ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്.
1: എന്തായാലും ഒരുപാട് ശുഭകരമാണ് ചർച്ച.
0: അതെ,
1: ബ്ലഡ് ക്യാൻസർ ഒന്ന് പേടിക്കേണ്ട കാര്യമില്ല,
0: മരുന്നുകൾ അവൈലബിൾ ആണ്, എല്ലാവർക്കും ഒരു ചാൻസ് കൊടുക്കേണ്ടതാണ്. അല്ലാതെ ഇതിലൊരു എഴുതി ക്യാൻസർ വന്നുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല ജീവിതം എന്നുള്ളതാണ് നമ്മുടെ മെസ്സേജ്.
2: BMH ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
3: BMHലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക റോബോട്ട് അസിസ്റ്റഡ് സർജറി,
4: പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്യൂമേഴ്സ്, ബ്ലാഡർ ക്യാൻസർ, UPJ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോടുകൂടിയ ശസ്ത്രക്രിയ,
3: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.
4: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ഗാനോപഹാരം തുടരുന്നു. ഇനി കേൾക്കാം ഇന്നസെന്റ് എന്ന ചിത്രത്തിന് വേണ്ടി ഹനാൻഷ, നിത്യമാമൻ എന്നിവർ പാടിയ ഗാനം. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ജയ് സ്റ്റെല്ലറുടെ സംഗീതം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
3: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
6: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
7: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
8: ഗാനഭാരത്തിൽ ഇനി കേൾക്കാം അജീഷ് ദാസിന്റെ വരികൾക്ക് രാഹുൽ സുബ്രഹ്മണ്യൻ സംഗീതം പകർന്ന് ഉണ്ണിമുകുന്ദൻ പാടിയ ഗാനം ചിത്രം മേപ്പടിയാൻ.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
5: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
7: എന്നും രാവിലെ 10:30.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
8: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
9: ഇപ്പോൾ മാപ്പിളപ്പാട്ടിന്റെ മധുരവുമായി ഇശൽമാല. ആദ്യം കേസ് ചിത്ര പാടിയ ഗാനം.

0: സമർപ്പിക്കുന്നത്
1: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, ആർബിജി ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: ഇത് 103.6 റിയൽ FM നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇശൽമാല.

0: भारतीय वायुसेना में कमीशन्ड ऑफिसर बनने के लिए एफकैट 2 ऑफ 2026 के आवेदन 20 मई से खुले हैं। विवरण के लिए विजिट करें fcat.edcil.co.in पर।
1: डॉक्टर श्रीकांत आई केयर एंड रिसर्च सेंटर स्मृति मथुरम
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടൂളി കോഴിക്കോട് സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
3: ഇശൽമാലിയിൽ ഇനി കേൾക്കാം പീർ മുഹമ്മദും സിബല്ലയും പാടിയ ഗാനം.

0: വിശൽമാല സമാപിച്ചു.
1: FM പ്രധാന വാർത്തകൾ. ഇന്ത്യ അമൃതകാലത്തിലൂടെ കടന്നുപോകുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. യുവാക്കളുടെ കഠിനാധ്വാനം 2047 ഒരു വികസിത ഭാരതം എന്ന സ്വപ്നത്തെ രൂപപ്പെടുത്തുമെന്ന് ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ ലേഖനത്തിൽ ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. കൊച്ചി തുറമുഖത്തിന്റെ 98-ാം ദിനാഘോഷം ഇന്ന്. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിലെ ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്ന് പ്രവർത്തിക്കുമെന്നും 28-ന് അവധിയായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. നാളെ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾക്ക് അവധിയാണ്. ഭിന്നശേഷി പെൻഷൻ 3,000 രൂപയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകി. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി KFB ഭാരവാഹികൾ തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇന്ധനവില വർദ്ധനവിനെതിരെ കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ബസ്സുടമകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തും. ബസ് വ്യവസായം പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് പ്രതിഷേധമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. ഇടുക്കി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണിയെ തുടർന്ന് ജലനിരപ്പ് താഴ്ത്തുന്നതിനാൽ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്നു മുതൽ 3 ആഴ്ചത്തേക്ക് ഡാമിലെ ജലനിരപ്പ് 36.90 മീറ്ററിലേക്ക് താഴ്ത്താനാണ് തീരുമാനം. പത്തനംതിട്ട ഉള്ളന്നൂർ പുന്നക്കുളഞ്ഞി കുരിശിൻമൂട് ജംഗ്ഷന് സമീപം ഷോക്കേറ്റ് യുവാവ് മരിച്ചു. പന്തളം, തിരുവല്ല, കുന്നന്താനം, ചെങ്ങരൂർച്ചിറ, മുണ്ടപ്ലാക്കൽ രാജന്റെയും ലീലയുടെയും മകൻ രാഹുൽ M രാജനാണ് മരിച്ചത്. എലൈറ്റ് ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെന്റ് കിരീടം മലപ്പുറം കൊണ്ടോട്ടി EMEA കോളേജിന്. കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ സോക്കർ ക്ലബ്ബ് മലപ്പുറത്തെ മറുപടിയില്ലാത്ത 4 ഗോളിനാണ് അവർ പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: ഇനി കാഴ്ച ക്ലിയർ ആകും.
0: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പരപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.

0: ഷോപ്പിക്ക വെയ്റ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വെയർസ്.
3: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം പകർന്ന് സ്വർണലത പാടിയ ഗാനം ചിത്രം സാദരം.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്.
5: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
1: ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

0: അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ 11:15 പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് കൂടിക്കാഴ്ച. ഉച്ചകഴിഞ്ഞ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും മുഖ്യമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വി ഡി സതീശൻ നാളെ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും. എച്ച് എസ് സി, വി എച്ച് എസ് സി, ടി എച്ച് എസ് എസ് സി പരീക്ഷാ ഫലങ്ങൾ അപ്പോൾ തന്നെ നമ്മുടെ കേരളം മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാക്കും. വെബ്സൈറ്റിലൂടെ ഒരേ സമയം നിരവധി പേർ ഫലം പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ മൊബൈൽ ആപ്പ് സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. റിസൾട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ അടക്കം വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. 450,000 വിദ്യാർത്ഥികളാണ് പ്ലസ് ടു പരീക്ഷ എഴുതിയത്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ജൂൺ 3 വരെ 10 ദിവസം ഏകജാലകം വഴി അപേക്ഷ നൽകാം. സിബിഎസ്ഇ പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട പരാതികളിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞ മാർക്കാണ് ലഭിച്ചതെന്ന പരാതി വ്യാപകമാണ്. തുടർന്ന് പുനർമൂല്യനിർണയ നടപടികളിലും പരാതി ഉയർന്നു. വെബ്സൈറ്റിലും രജിസ്ട്രേഷനിലും ഫീസ് അടയ്ക്കുന്നതിലും ഉണ്ടായ ബുദ്ധിമുട്ടും മുഖ്യമന്ത്രി കത്തിൽ വിശദീകരിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാവും. വൈകിട്ട് രാഷ്ട്രപതി ഗാംഗ്ടോക്കിലെ നാംക്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി സന്ദർശിക്കും. നാളെ നാഥുല പാസ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സൈനികരുമായി സംവദിക്കും. ഗാംഗ്ടോക്കിലെ സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും അവർ പങ്കെടുക്കും. ഇന്ത്യ അമൃത് കാലത്തിലൂടെ കടന്നു പോകുകയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. യുവാക്കളുടെ കഠിനാധ്വാനം 2047 ഒരു വികസിത ഭാരതം എന്ന സ്വപ്നത്തെ രൂപപ്പെടുത്തുമെന്ന് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ ലേഖനത്തിൽ ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. അടിസ്ഥാന സൌകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ രാജ്യത്തിന്റെ നേട്ടങ്ങൾ എടുത്തുകാണിച്ച ഉപരാഷ്ട്രപതി ദൃഢനിശ്ചയം, അച്ചടക്കം, കൂട്ടായ പരിശ്രമം എന്നിവയിലൂടെ രാഷ്ട്രനിർമ്മാണത്തിന്റെ ഉത്തരവാദിത്വം യുവതലമുറ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാവിലെ BSFന്റെ രാജസ്ഥാൻ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. സുരക്ഷാ സേനാംഗങ്ങളുമായി സംവദിക്കുന്ന അദ്ദേഹം ഏതാനും ക്ഷേമ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി മേഖലയിലെ സുരക്ഷാസ്ഥിതി അദ്ദേഹം അവലോകനം ചെയ്യും. രാജ്യത്തെ അതിർത്തി പ്രദേശങ്ങൾ നേരിൽ കണ്ട് സുരക്ഷാസ്ഥിതി അവലോകനം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ഗുൽമാർഗിൽ കേബിൾ കാറുകളിൽ കുടുങ്ങിയ 300 വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗത, പ്രൊഫഷണലിസം, ധൈര്യം, ഏകോപനം എന്നിവയെ പ്രതിഫലിപ്പിച്ചു.

ഉറപ്പിക്കുന്നുവെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. കാര്യക്ഷമതയോടെയും ദൃഢനിശ്ചയത്തോടെയും നടത്തിയ സേനകളുടെ ശ്രമങ്ങളെ കേന്ദ്രമന്ത്രി പ്രശംസിച്ചു. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ സമർപ്പണവും സേവനവും രാഷ്ട്രം അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുവെന്നും രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ യോഗത്തിൽ അധ്യക്ഷനായിരിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെനി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടെഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMG വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ SP റാങ്ക് മുതൽ മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയെ ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ ഉന്നതതല യോഗമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളോടെ 1,800,000+ തീർത്ഥാടകർ ഒത്തുചേരും. നമിറപ്പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കുന്നത്. സന്ധ്യയോടെ അറഫ വിടുന്ന തീർത്ഥാടകർ പ്രാർത്ഥനയുമായി മുസ്തലീഫയിലേക്ക് നീങ്ങും. തുറന്ന ആകാശത്തിന് താഴെ വിശ്രമിച്ച ശേഷം നാളെ പുലർച്ചെ ജംറയിലെത്തി പിശാചിന്റെ പ്രതീകത്തിന് കല്ലെറിയുകയും മുടിമുറുക്കുകയും ചെയ്യുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് അർത്ഥവിരാമമാകും. തുടർന്ന് മിനായിലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകർ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കും. കൊച്ചി തുറമുഖത്തിന്റെ 98-ാം ദിനാഘോഷം ഇന്ന്. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിലെ ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 2:30 വരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. 1928 May 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ അഭ്യാസമുറകൾ ഇന്ന് പ്രദർശിപ്പിക്കും. മറ്റന്നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി. നാവിക അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മനീഷ് ചദ്ദ മുഖ്യാതിഥിയാകും. നാളെയാണ് ബിരുദദാന ചടങ്ങ്. മറ്റന്നാൾ പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവിക സേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിനും വിലക്കുണ്ട്. ഇടുക്കി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണിയെ തുടർന്ന് ജലനിരപ്പ് താഴ്ത്തുന്നതിനാൽ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇന്നു മുതൽ 3 ആഴ്ചത്തേക്ക് ഡാമിലെ ജലനിരപ്പ് 36.9 മീറ്ററിലേക്ക് താഴ്ത്താനാണ് തീരുമാനം. IPL ക്രിക്കറ്റ് 1-ാം ക്വാളിഫയറിൽ ഇന്ന് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 ധർമ്മശാലയിലാണ് മത്സരം. വിജയിക്കുന്ന ടീം നേരിട്ട് ഫൈനലിലെത്തും. തോൽക്കുന്ന ടീമിന് 2-ാം ക്വാളിഫയറിൽ ഒരവസരം കൂടി ലഭിക്കും. നാളെ എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വൈകിട്ട് 7:30 മൊഹാലിയിലാണ് മത്സരം. വിജയിക്കുന്ന ടീം 2-ാം ക്വാളിഫയറിലേക്ക് മുന്നേറും. തോൽക്കുന്ന ടീം ടൂർണമെന്റിൽ നിന്ന് പുറത്താകും. മഡ്ഗാവോയിൽ സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ മാലദ്വീപിനെ മറുപടിയില്ലാത്ത 11 ഗോളിന് തോൽപ്പിച്ചു. ഇന്ത്യ അടുത്ത മത്സരത്തിൽ ഞായറാഴ്ച നിലവിൽ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. സിംഗപ്പൂർ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. മുൻനിര താരങ്ങളായ ലക്ഷ്യ സെന്നും PV സിന്ധുവും ഇന്ത്യൻ ടീമിന് നേതൃത്വം നൽകും. ആയുഷ് ഷെട്ടി, കിദംബി ശ്രീകാന്ത്, HS പ്രണോയ് എന്നിവരും ടൂർണമെന്റിൽ പങ്കെടുക്കും. ഇന്ധന വില വർദ്ധവിനെതിരെ കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ബസ്സുടമകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തും. ബസ് വ്യവസായം പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് പ്രതിഷേധമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്ത് അറിയിച്ചു. ഇന്ധന വില വർദ്ധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈകിട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 4 തവണ ഇന്ധനവില വർദ്ധിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം.

യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ പ്രതികളായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ആലപ്പുഴ എംഎൽഎ എഡി തോമസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവർക്കായിരുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റത്. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്നു പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മറ്റന്നാൾ വിൽപ്പനശാലകൾക്ക് അവധിയായിരിക്കും. നാളെ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾക്ക് അവധിയാണ്. ബക്രീദ് പ്രത്യേക കിറ്റ് വിൽപ്പനയും നാളെ വരെ നീട്ടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ടുബുക്കുകൾ ഇന്ന് എറണാകുളത്ത് മന്ത്രി അനൂപ് ജേക്കബ് പ്രകാശനം ചെയ്യും. ചടങ്ങിൽ ഷെറിന്റെ മാതാപിതാക്കളെ ആദരിക്കും. ഭിന്നശേഷി പെൻഷൻ 3,000 രൂപയാക്കി ഉയർത്തണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് മുഖ്യമന്ത്രി വി ഡി സതീശന് നിവേദനം നൽകി. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി കെ എഫ് ബി ഭാരവാഹികൾ തിരുവനന്തപുരത്ത് അറിയിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗ് രാവിലെ കോഴിക്കോട്ട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ പരാതികൾ പരിഗണിക്കും. കൊട്ടിയൂർ ദേവസ്വം മന്ദഞ്ചേരിയിൽ നിർമ്മിച്ച പാലം അല്പസമയത്തിനകം മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ട് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫും അക്കരെ നടപ്പന്തൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസുവും ഉദ്ഘാടനം ചെയ്യും. ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാ ദിനം. ഇടവമാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടത്തും. സ്വർണവില കുറഞ്ഞു. പവന് 360 രൂപ കുറഞ്ഞ് 116,520 രൂപയായി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം സാഗരം സാക്ഷി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, ശരത്തിൻ്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: വിപണിയിൽ ഇന്ന് സ്വർണം ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 14,565 രൂപയായി. പവന് 860 രൂപ കുറഞ്ഞ് 116,520 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: പ്രിയ ഗീതം.
4: പ്രിയ ശ്രോതാക്കൾക്ക് പ്രിയ ഗീതത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ, ആസ്വദിക്കാൻ ഇപ്പോൾ വിളിക്കാം. 0945236617 4236617 എന്നീ നമ്പറുകളിൽ ഒരു മൊബൈൽ ഫോൺ നമ്പർ കൂടി പറയാം. 9447444800. അപ്പം നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം. മിന്നാരം എന്ന ചിത്രത്തിലെ ഈ ഗാനം പാടിയത് MG ശ്രീകുമാറും സുജാതയും. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: പ്രിയ ഗീതം, നിങ്ങൾ എന്തൊരു സ്പീഡിലാണ് പറഞ്ഞത്! പ്രിയഗീതത്തിലേക്കുള്ള വിളിക്കാനുള്ള നമ്പർ പറഞ്ഞതിനെ പറ്റി ഒരു ശ്രോതാവ് ഇപ്പോൾ ചോദിച്ചതാണ്. നമ്പർ സ്പീഡ് കുറച്ച് പറയാം. 0945 2366174 6617 2466 4447 4448 0. അടുത്ത ഗാനം ആവശ്യപ്പെട്ടത് ഒളവണ്ണ കൊടിനാട്ടുമുക്കലെ രചിതയാണ്. ഈ ഗാനം ധനം എന്ന ചിത്രത്തിൽ നിന്ന് ചിത്രപാടിയത്. പി കെ ഗോപിയുടെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം.

0: സമർപ്പിക്കുന്നത്.
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
0: പ്രിയ ഗീതം
2: പ്രിയഗീതത്തിൽ ഇനി കേൾക്കാം. പട്ടാമ്പിയിലെ റഹ്മത്ത് ആവശ്യപ്പെട്ട ഗാനം, ഗീതാഞ്ജലി എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയത്.

0: ശിഖ, ശാരിക, ജ്യോതിക, രതീഷ് എന്നിവർക്ക് വേണ്ടി പയ്യാനക്കൽ കോയവളപ്പിൽ ധന്യ ആവശ്യപ്പെട്ട ഗാനം കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിൽ നിന്ന് യേശുദാസ് പാടിയത്. വയലാറിൻ്റെ വരികൾ, ജി ദേവരാജൻ്റെ സംഗീതം.
1: പ്രിയ ഗീതം.

വിനായക് ശശികുമാറിൻ്റെ വരികൾക്ക് മുജീബ് മജീദ് ഈണം പകർന്ന് സിന്ധു ഡെൽസൻ പാടിയ ഗാനം ചിത്രം കളങ്കാവൽ. ഈ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു രാകേഷ് അരിക്കുളം.

0: പ്രേഗീതം സമാപിച്ചു. പ്രിയഗീതം,
1: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: ഇനി കാഴ്ച ക്ലിയർ ആകും.
1: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പരപ്പാലം, വടകര, ചേംബ്ര റോഡ്, പേരമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.

FM പ്രധാന വാർത്തകൾ. ഗുൽമാർഗിൽ കേബിൾ കാറുകളിൽ കുടുങ്ങിയ 300 വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗത, പ്രൊഫഷണലിസം, ധൈര്യം, ഏകോപനം എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കാര്യക്ഷമതയോടെയും ദൃഢനിശ്ചയത്തോടെയും നടത്തിയ സേനകളുടെ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ലാഭവിഹിതമായ 142 കോടി രൂപ മുഖ്യമന്ത്രി VD സതീശന് കൈമാറി. സംസ്ഥാന ഗവൺമെന്റിന് കോർപ്പറേഷനിൽ 0.86% ഓഹരി പങ്കാളിത്തമുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്ത് 10 ദിവസമായപ്പോഴേക്കും മുഖ്യമന്ത്രി VD സതീശന്റെ മുഖം മൂടി അഴിഞ്ഞുവീണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ. UDF അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന വാഗ്ദാനം തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നുവെന്നും സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളോടെ 1,800,000-ലധികം തീർത്ഥാടകർ ഒത്തുചേരും. കൊട്ടിയൂർ ദേവസ്വം മന്ദഞ്ചേരിയിൽ നിർമ്മിച്ച പാലം അല്പസമയത്തിനകം മന്ത്രി K.മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ട് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫും അക്കരെ നടപ്പന്തൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസുവും ഉദ്ഘാടനം ചെയ്യും. താമരശ്ശേരി ചുരത്തിൽ 8-ാം വളവിന് സമീപം ലോറി നിയന്ത്രണം വിട്ട് ഓവുചാലിലേക്ക് മറിഞ്ഞു. ചുരത്തിൽ ഭാഗിക ഗതാഗത തടസ്സമുണ്ട്. സ്വർണവില കുറഞ്ഞു. പവന് 360 രൂപ കുറഞ്ഞ് 116,520 രൂപയായി. 14,565 രൂപയാണ് ഗ്രാമിന്. പയ്യന്നൂരിൽ 22-ാമത് സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. കാസർകോടിനെയാണ് മലപ്പുറം തോൽപ്പിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിനായി വാട്സ്ആപ്പ് സന്ദേശം അയയ്ക്കാം. അയക്കേണ്ട നമ്പർ 9400224440. നമ്പർ ഒരിക്കൽ കൂടി 9400

2024440. പ്രിയപ്പെട്ട ഗാനങ്ങൾ കേൾക്കുന്നതിനായി ശ്രോതാക്കൾക്ക് ഇപ്പോൾ തന്നെ വാട്സപ്പ് സന്ദേശം അയച്ചു തുടങ്ങാവുന്നതാണ്. ഇന്നത്തെ യുവർ ചോയ്സിൽ ആദ്യമായി ഫാൻഡം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ദേവ സംഗീതം പകർന്നിരിക്കുന്നു.

0: ഇന്നത്തെ നാട്ടുവിശേഷം. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സർട്ടിഫൈഡ് ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. താൽപര്യമുള്ള പ്ലസ് ടു യോഗ്യതയുള്ളവർ ഇന്ന് അപേക്ഷിക്കണം. ഫോൺ 9495999704. നമ്പർ ഒരിക്കൽ കൂടി 9495999704.
1: ഹവാകർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
2: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
0: സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി നാളെ. പൊതുപ്രവേശന പരീക്ഷ June 1 ഓൺലൈനായി നടക്കും. കോഴ്സ് സംബന്ധിച്ച വിശദവിവരങ്ങൾ മീഡിയ അക്കാദമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷകൾ ഓൺലൈനായി വെബ്സൈറ്റിലൂടെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾ അക്കാദമി ഓഫീസിൽ നിന്ന് ലഭിക്കും. ഫോൺ 04842422275. ഡയറക്ടർ 8590327794. ടെലിവിഷൻ ജേർണലിസം കോർഡിനേറ്റർ നമ്പർ 9400089739. പബ്ലിക് റിലേഷൻസ് കോർഡിനേറ്റർ 7356149990. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ കോർഡിനേറ്റർ 9747886517. എന്നീ നമ്പറുകളിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്.
3: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിൽ അടുത്തതായി മലാപ്പറമ്പ് മാസ് കോർണറിൽ നിന്നും സി നാരായണൻ ആവശ്യപ്പെട്ട ഗാനം. മഹാസമുദ്രം എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രത്തിന്റെ വരികൾക്ക് M.J. ചന്ദ്രൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: The Real FM 103.6.
1: യുവർ ചോയ്സിൽ അടുത്തതായി കല്യാണരാമൻ എന്ന ചിത്രത്തിനു വേണ്ടി അഫ്സൽ പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ ബേണി ഇഗ്നേഷ്യസ്, കൈതപ്രം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മാത്തോട്ടത്തിൽ നിന്നും സഫ്രീന, മിന്നു, പപ്പു എന്നിവർ.

ഇന്നത്തെ നാട്ടുവിശേഷം. വയനാട് മേപ്പാടി സർക്കാർ പോളിടെക്നിക് കോളേജിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡെമോൺസ്ട്രേറ്റർ, ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഡെമോൺസ്ട്രേറ്റർ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ട്രേഡ്സ്മാൻ എന്നീ ഒഴിവുകളിലേക്കാണ് നിയമനം. ഡെമോൺസ്ട്രേറ്റർ തസ്തികയ്ക്ക് 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും ട്രേഡ്സ്മാൻ തസ്തികയ്ക്ക് ഐ ടി ഐ, VHSE, THSSLC അടിസ്ഥാന യോഗ്യത. ഡെമോൺസ്ട്രേറ്റർ ട്രേഡ്സ്മാൻ തസ്തികകളിലേക്കുള്ള അഭിമുഖം ഇന്ന് ഉച്ചയ്ക്ക് 1 മേപ്പാടി പോളിടെക്നിക് കോളേജിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും അസൽ പകർപ്പ് എന്നിവ സഹിതം മത്സരപരീക്ഷയ്ക്കും കൂടിക്കാഴ്ചയ്ക്കും എത്തണം. ഫോൺ 0493628209, മൊബൈൽ 9400006454. കാശിനെ കുറിച്ച്

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: മണാശ്ശേരിയിൽ നിന്നും സ്നിഗ്ധ, ലീന, പ്രദീപ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി യേശുദാസ് പാടിയത്.

0: നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് യുവർ ചോയ്സിലൂടെ ശ്രോതാക്കൾ കേട്ടത്.
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
0: കാണാക്കൺമണി എന്ന ചിത്രത്തിന് വേണ്ടി വയല ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് ശ്യാം ധർമ്മൻ സംഗീതം നൽകി. സുജാത, ശ്യാം ധർമ്മൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മുജുകുന്നു നിന്നും ഇഷാനി ഇവാൻ.

മേഴ്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക നിയമനം നടത്തുന്നു. കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ തയ്യാറാക്കിയിട്ടുള്ള പാനലിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് എന്നിവ സഹിതം ജൂൺ 25 രാവിലെ 10 കോളേജ് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഫോൺ 9539959609.

0: नीमा सैंडल, हर पल चंदन का एहसास।
1: युवर चॉइस श्रोताक वाट्सापिलूडे आवश्यप्पेट्ट गानंगल। ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. കാർത്തിക്, സിസിലി എന്നിവർ പാടിയ ഗാനം. ചിത്രം ആലീസ് ഇൻ വണ്ടർലാൻഡ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പാലത്തുനിന്നും ശിവപ്രസാദ്.

0: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
1: യുവർ ചോയ്സിൽ അടുത്തതായി വിദ്യയുടെ ഇഷ്ടഗാനം കേൾക്കാം. ഏ ഓട്ടോ എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയത്.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: വടകരയിൽ നിന്നും സുധീഷ് ആവശ്യപ്പെട്ട ഗാനം വളർത്തുമൃഗങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയത്. ഗാനശില്പികൾ MT വാസുദേവൻ നായർ, MB ശ്രീനിവാസൻ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: പാലക്കാട് ചെർപ്പുളശ്ശേരിയിലുള്ള രചിതയുടെ ഇഷ്ടഗാനം കേൾക്കാം. ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി ചിത്ര പാടിയത്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്
2: കോട്ടൂരിൽ നിന്നും ജിയാലക്ഷ്മി ജൈനാലക്ഷ്മി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി യേശുദാസ് പാടിയത്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി യുവർ ചോയ്സിൽ വീണ്ടും കാണാം ഇന്ന് ഉച്ചയ്ക്ക് 3-2.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. ഇന്ത്യയുടെ നാഗരികവും വികസനപരവുമായ യാത്രയിലെ ഒരു പരിവർത്തനഘട്ടമാണിതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷം ആത്മവിശ്വാസത്തിന്റെയും സാംസ്കാരിക നവോത്ഥാനത്തിന്റെയും ചരിത്ര നിമിഷങ്ങളാണ് 12 വർഷങ്ങളായി ആഘോഷിക്കുന്നതെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ. സദ്ഭരണത്തിന്റെയും രാഷ്ട്രം ലക്ഷ്യമിടുന്ന 2047 വികസിത് ഭാരതത്തിന്റെ മഹത്തായ ദൃഢനിശ്ചയത്തിനും ശക്തമായ അടിത്തറയായി പ്രധാനമന്ത്രി മാറുന്നുവെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. ക്വാഡ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് യോഗത്തിന് ശേഷം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി ഡോ ജയശങ്കർ പറഞ്ഞു. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. PMG വിജിലൻസ് ആസ്ഥാനത്താണ് യോഗം പുരോഗമിക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. June 1 സാധാരണയായി എത്തുന്ന കാലവർഷം ഇത്തവണ നേരത്തെ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചത്. കൊല്ലം ജില്ലയിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മന്ത്രി ഷിബു ബേബി ജോണിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. KMML ഗസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ, തദ്ദേശ സ്ഥാപന ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ പൈസക്കരിയിൽ ടോറസ് ലോറിയും ബൈക്കും ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. പൈസക്കരി ദേവമാതാ കോളേജ് BCA 1st year വിദ്യാർത്ഥി ആൽബിൻ പി വിൽസനാണ് മരിച്ചത്. സിംഗപ്പൂർ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ചൈനയുടെ ലു ഗുവാങ്സുവിനെതിരെയാണ് ലക്ഷ്യ സെനിന്റെ ആദ്യ പോരാട്ടം. വനിതാ സിംഗിൾസിൽ PV സിന്ധു ഇന്തോനേഷ്യൻ താരത്തെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്.

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് 3. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. IPL ക്രിക്കറ്റ് 1 ക്വാളിഫയറിൽ വൈകിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. രാവിലെ 11:15 പ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. ഉച്ചകഴിഞ്ഞ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും മുഖ്യമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വി ഡി സതീശൻ നാളെ കൂടിക്കാഴ്ച നടത്തും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. PMG വിജിലൻസ് ആസ്ഥാനത്ത് യോഗം പുരോഗമിക്കുകയാണ്. SPമാർ മുതൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യത്തെ ഉന്നതതല യോഗമാണിത്. യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിന്റെ വിശദാംശങ്ങൾ അറിയിക്കും. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും. HSE, VHSE, THSE പരീക്ഷാ ഫലങ്ങൾ അപ്പോൾ തന്നെ നമ്മുടെ കേരളം മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാകും. വെബ്സൈറ്റിലൂടെ ഒരേ സമയം നിരവധി പേർ ഫലം പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ മൊബൈൽ ആപ്പ് സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. results.kerala.gov.in അടക്കം വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. 450,000 വിദ്യാർത്ഥികളാണ് പ്ലസ് ടു പരീക്ഷ എഴുതിയത്. 1 ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. June 3 10 ഏകജാലകം വഴി അപേക്ഷ നൽകാം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും CMRLഉം തമ്മിലെ ഇടപാടുകളിൽ ED അന്വേഷണം തുടരാമെന്ന് കേരള ഹൈക്കോടതി വിധിച്ചു. കൊച്ചിൻ മിനറൽസ് ആന്റ് റോട്ടേൽ ലിമിറ്റഡ് കമ്പനിയും ഉദ്യോഗസ്ഥരും സമർപ്പിച്ച ഹർജി കോടതി തള്ളി. ഇതോടെ മാസപ്പിടിക്കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED അന്വേഷണം തുടരും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ യോഗത്തിൽ അധ്യക്ഷനായി. ക്വാഡ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് യോഗത്തിനുശേഷം സംയുക്ത വാർത്താസമ്മേളനത്തിൽ ഡോ ജയശങ്കർ പറഞ്ഞു. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷി മിറ്റ്സോ മൊട്ടേഗി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യ അമൃതകാലത്തിലൂടെ കടന്നുപോവുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. യുവാക്കളുടെ കഠിനാധ്വാനം 2047 വികസിത ഭാരതം എന്ന സ്വപ്നത്തെ രൂപപ്പെടുത്തുമെന്ന് ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ ലേഖനത്തിൽ ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. അടിസ്ഥാന സൌകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ രാജ്യത്തിന്റെ നേട്ടങ്ങൾ എടുത്തുകാണിച്ച ഉപരാഷ്ട്രപതി ദൃഢനിശ്ചയം, അച്ചടക്കം, കൂട്ടായ പരിശ്രമം എന്നിവയിലൂടെ രാഷ്ട്രനിർമ്മാണത്തിന്റെ ഉത്തരവാദിത്തം യുവതലമുറ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റശേഷം ആത്മവിശ്വാസത്തിന്റെയും സാംസ്കാരിക നവോത്ഥാനത്തിന്റെയും ചരിത്രഘട്ടമാണ് 12 ആഘോഷിക്കുന്നതെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ പറഞ്ഞു. സദ്ഭരണത്തിന്റെയും രാഷ്ട്രം ലക്ഷ്യമിടുന്ന 2047 വികസിത് ഭാരതത്തിന്റെ മഹത്തായ ദൃഢനിശ്ചയത്തിനും ശക്തമായ അടിത്തറയായി പ്രധാനമന്ത്രി മാറുന്നുവെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 ഭരണത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു. ഇന്ത്യയുടെ നാഗരികവും വികസനപരവുമായ യാത്രയിലെ ഒരു പരിവർത്തനഘട്ടമാണിതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത 2014 May 26 രാജ്യത്തിന്റെ ഭരണം, ദർശനം, നേതൃത്വം, ദേശീയ ദൃഢനിശ്ചയം എന്നിവയിൽ നിർണായകമായ മാറ്റത്തിന് വഴിയൊരുക്കിയതായി അദ്ദേഹം സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഗുൽമാർഗിൽ കേബിൾ കാറുകളിൽ കുടുങ്ങിയ 300 വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗം.

0: പ്രൊഫഷണലിസം, ധൈര്യം, ഏകോപനം എന്നിവ പ്രതിഫലിപ്പിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. കാര്യക്ഷമതയോടെയും ദൃഢനിശ്ചയത്തോടെയും നടത്തിയ സേനകളുടെ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ സമർപ്പണവും സേവനവും രാഷ്ട്രം അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുവെന്നും രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളോടെ 1,800,000-ലധികം തീർത്ഥാടകർ ഒത്തുചേരുകയാണ്. നമ്രാപ്പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കും. സന്ധ്യയോടെ അറഫ വിടുന്ന തീർത്ഥാടകർ പ്രാർത്ഥനയുമായി മുസ്തലിഫയിലേക്ക് നീങ്ങും. തുറന്ന ആകാശത്തിന് താഴെ വിശ്രമിച്ച ശേഷം നാളെ പുലർച്ചെ ജംറയിലെത്തി പിശാചിന്റെ പ്രതീകത്തിന് കല്ലെറിയുകയും മുടിമുറിക്കുകയും ചെയ്യുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് അർദ്ധവിരാമമാകും. തുടർന്ന് മിനായിലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകർ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. ജൂൺ 1 സാധാരണയായി എത്തുന്ന കാലവർഷം ഇത്തവണ നേരത്തെ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ രാവിലെ മുതൽ വലിയ തോതിൽ മഴയില്ല. അതേസമയം കൊച്ചി, മൂന്നാർ, കുമരകം, നിലയ്ക്കൽ, കുമളി, ശബരിമല, വർക്കല, പൊന്മുടി തുടങ്ങി തെക്കൻ ജില്ലകളിലെ പല ഭാഗങ്ങളിലും രാവിലെ മുതൽ മഴയുണ്ട്. ഇന്ധനവില വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈകിട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. കഴിഞ്ഞ 2 4 ഇന്ധനവില വർദ്ധിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കാഡറ്റുകളുടെ അഭ്യാസമുറകൾ ഇന്ന് വൈകിട്ട് അക്കാദമി ഗ്രൌണ്ടിൽ പ്രദർശിപ്പിക്കും. മറ്റന്നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി. നാവിക അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മതീഷ് ചന്ദ്ര മുഖ്യാതിഥിയാകും. നാളെയാണ് ബിരുദദാന ചടങ്ങ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മറ്റന്നാൾ തുടക്കമാകും. തീർത്ഥാടകർക്ക് അക്കരെ കൊട്ടിയൂരിൽ എത്താനായി ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലം അല്പം മുമ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: മന്ദഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്ക് 60 നീളവും 5 വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിച്ചത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് 2.5 കോടിയോളം രൂപ ചെലവഴിച്ച് പുതിയ പാലം പണിതത്. നവീകരിച്ച പാർക്കിംഗ് ഗ്രൗണ്ട് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അക്കരെ നടപ്പന്തലിന്റെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു നിർവഹിച്ചു. അക്കരെ കൊട്ടിയൂരിൽ കയ്യാലകളുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. 28 മുതൽ അടുത്ത മാസം 24 വരെ പാൽചുരം ബോയ്സ് ടൗൺ ചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. വാഹനങ്ങൾ പേരിയ നെടുമ്പോയിൽ വഴി കടന്നുപോകണം. കർണാടക ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തവണ നിരവധി തീർത്ഥാടകർ കൊട്ടിയൂരിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: വയനാട് പുത്തുമലയിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു. മേപ്പാടി പുത്തുമല സ്വദേശി ജെസ്സിയാണ് മരിച്ചത്. രാവിലെ ഭർത്താവ് ഷാജിക്കൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ഷാജിക്കും പരിക്കേറ്റു. കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 5,00,000 രൂപ വനംവകുപ്പ് ഇന്ന് തന്നെ കൈമാറും. കുടുംബത്തിലെ ആശ്രിതരിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകാനും തീരുമാനമായിട്ടുണ്ട്. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മേപ്പാടിയിൽ റോഡ് ഉപരോധിച്ചു. ആനയെ മയക്കുവെടിവെച്ച് പിടികൂടാൻ നടപടിയെടുക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. IPL ക്രിക്കറ്റ് 1 ക്വാളിഫയറിൽ ഇന്ന് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7 ധർമ്മശാലയിലാണ് മത്സരം. വിജയിക്കുന്ന ടീം നേരിട്ട് ഫൈനലിൽ എത്തും. തോൽക്കുന്ന ടീമിന് 2 ക്വാളിഫയറിൽ ഒരവസരം കൂടി ലഭിക്കും. നാളെ എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വൈകിട്ട് 7 മൊഹാലിയിലാണ് മത്സരം. വിജയിക്കുന്ന ടീം 2 ക്വാളിഫയറിലേക്ക് മുന്നേറും. തോൽക്കുന്ന ടീം ടൂർണമെന്റിൽ നിന്ന് പുറത്താകും. നോർവേ ചെസ് 2026 ഓസ്ലോയിൽ ആരംഭിച്ചു. ഇന്ത്യൻ താരങ്ങളായ ആർ പ്രജ്ഞാനന്ദയും ഡി സുകേഷും അർമഗഡോണിലെ ആദ്യ മത്സരത്തിൽ വിജയിച്ചു. പ്രജ്ഞാനന്ദ ട്രൈബേക്കിൽ വെസ്ലി സോയെ പരാജയപ്പെടുത്തി. വിൻസെന്റ് കീമറിനെയാണ് സുകേഷ് തോൽപ്പിച്ചത്. സിംഗപ്പൂർ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. മുൻനിര താരങ്ങളായ ലക്ഷ്യ സെന്നും PV സിന്ധുവും ഇന്ത്യൻ ടീമിന് നേതൃത്വം നൽകും. ആയുഷ് ഷെട്ടി, കിദംബി ശ്രീകാന്ത്, HS പ്രണോയ് എന്നിവരും ടൂർണമെന്റിൽ പങ്കെടുക്കും. ചൈനീസ് താരത്തിനെതിരെയാണ് ലക്ഷ്യ സെന്നിന്റെ ആദ്യ പോരാട്ടം. വനിതാ സിംഗിൾസിൽ PV സിന്ധു ഇന്തോനേഷ്യൻ താരത്തെ നേരിടും. കൊച്ചി തുറമുഖത്തിന്റെ 98 ദിനാഘോഷം ഇന്ന്. ആഘോഷത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 2:30 വരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. 1928 മെയ് 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പൽ

ായ എസ് എസ് പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. IPL ക്രിക്കറ്റ് 1 ക്വാളിഫയറിൽ വൈകിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഷോപ്പിക്ക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

FM പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. രാവിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. എസ് പിമാർ മുതൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും CMRLഉം തമ്മിലെ ഇടപാടുകളിൽ ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന് കേരള ഹൈക്കോടതി വിധി. കൊച്ചിൻ മിനറൽസ് ആന്റ് റൂട്ടെയിൽ ലിമിറ്റഡ് കമ്പനിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും സമർപ്പിച്ച ഹർജി കോടതി തള്ളി. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. കാലവർഷം ഇത്തവണ നേരത്തെ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വയനാട് പുത്തുമലയിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു. മേപ്പാടി പുത്തുമല സ്വദേശി ജെസ്സിയാണ് മരിച്ചത്. രാവിലെ ഭർത്താവ് ഷാജിക്കൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ഷാജിക്കും പരിക്കുണ്ട്. ജെസ്സിയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 500,000 രൂപ വനം വകുപ്പ് ഇന്ന് തന്നെ കൈമാറും. കുടുംബത്തിലെ ആശ്രിതരിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകാനും തീരുമാനമായിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ ഉപകരണം അകപ്പെട്ട് ദുരിതമനുഭവിച്ച ഹർഷിനയ്ക്ക് മെഡിക്കൽ കോളേജിൽ ജോലി ലഭിച്ചു. മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ HDSന് കീഴിൽ ഓഫീസ് അസിസ്റ്റന്റായാണ് സ്ഥിരനിയമനം. നോർവേ ചെസ് 2026 ഓസ്ലോയിൽ ആരംഭിച്ചു. ഇന്ത്യൻ താരങ്ങളായ ആർ പ്രജ്ഞാനന്ദയും ഡി ഗുകേഷും അർമഗഡോണിലെ ആദ്യ മത്സരങ്ങളിൽ വിജയിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടിയായ ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട ഗാനങ്ങൾ കേൾക്കുന്നതിനായി നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0495236617 അല്ലെങ്കിൽ 0495236617 അല്ലെങ്കിൽ 9447444800 ഈ നമ്പറുകളിലേക്ക് വിളിച്ച് പാട്ടുകൾ ആവശ്യപ്പെടാവുന്നതാണ്. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി ഗാനോത്സവം തുടരുന്നു. ആദ്യമായി ഉസ്താദ് എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിൽ, സംഗീതം നിർവഹിച്ചിരിക്കുന്നത് വിദ്യാസാഗർ.

ഗാനോത്സവത്തിലൂടെ ശ്രീപ്രിയയുടെ ഇഷ്ടഗാനം കേൾക്കാം. ഗ്രാമഫോൺ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ്, സുജാത എന്നിവർ പാടിയത്. ഗാനശില്പികൾ വിദ്യാസാഗർ, സച്ചിദാനന്ദൻ, ഗിരീഷ് പുത്തഞ്ചേരി.

ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി ഗാനോത്സവം തുടരുകയാണ്. കുറ്റിക്കാട്ടൂരിൽ നിന്നും ബിന്ദു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. അന്നൊരിക്കൽ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ഗാനശില്പികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, കൈതപ്രം വിശ്വനാഥൻ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പേരാമ്പ്രയിൽ നിന്നും രാഖി ആവശ്യപ്പെട്ട ഗാനം ചിലമ്പ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ്, ലതിക എന്നിവർ പാടിയത്. ഭരതന്റെ വരികൾക്ക് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഔസേപ്പച്ചൻ.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്. സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
0: മടവൂരിൽ നിന്നും ദിലീപ് കുമാർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം മഹസർ. ഹരി കുടപ്പനക്കുന്നിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. യേശുദാസ് പാടിയത്.

ഡ്രീംസ് എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. യേശുദാസ്, സുജാത എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ അടുത്തതായി മണിയൂരിലുള്ള വേദിയുടെ ഇഷ്ടഗാനം കേൾക്കാം. കാലാപാനി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഇളയരാജ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇന്ന് 30-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന അച്ഛനും അമ്മയ്ക്കും വേണ്ടി വിവേക് ആവശ്യപ്പെട്ട ഗാനം കണ്ണാടിക്കടവത്ത് എന്ന ചിത്രത്തിൽ യേശുദാസ്, സംഗീത എന്നിവർ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നു ബാലഭാസ്കർ.

0: ക്രസൻറ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, ആർ ബി ജി ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ബോംബെ രവി സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കക്കഞ്ചേരിയിൽ നിന്നും രാജൻ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ഉറുമി എന്ന ചിത്രത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകി. യേശുദാസ്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടത് അർജുൻ, നന്ദിതാ.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്വേഴ്സ്.
1: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
0: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഇതോടെ ഇന്നത്തെ ഗാനോത്സവം പൂർണ്ണമാവുന്നു. അല്പസമയത്തിനകം മിഡ് ഡേ ന്യൂസ് കേൾക്കാം ഡൽഹിയിൽ.

0: സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കണ്ണൻ നായർ, മീന നെവിൽ, നിതുന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
1: സ്വിഡ്രിഗെയ്ലോഗ് എന്നൊരു വിഷയലമ്പടന്റെ പേര് കഥയിലേക്ക് കടന്നു വരികയാണ് ഇന്ന്. ഒരു നാടകം തന്നെ ഉള്ളിലൊളിപ്പിച്ചൊരു മനുഷ്യൻ. നിക്കോവിന്റെ പെങ്ങൾ അയാളുടെ വീട്ടിൽ ജോലിക്ക് പോയിരുന്നു. നിക്കോവിന്റെ അമ്മയും പെങ്ങളും വർഷങ്ങൾക്കു ശേഷം മകനെ കാണാൻ വന്നിരിക്കുകയാണ് റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ. രണ്ടു സ്ത്രീകളെ കൊലപ്പെടുത്തിയ ആളാണ് മകൻ നിക്കോവെന്ന് അവർക്കറിയില്ലല്ലോ. മരിച്ചുപോയ മർമലഡോവിൻ്റെ മകൾ സോണിയയും കയറി വരുന്നുണ്ടെന്ന് ചാക്കാല പറയാൻ. ചിലരൊക്കെ മരിക്കുന്നിടത്ത് ചിലരൊക്കെ ജനിക്കുകയാണോ? നിർണായകമായ വഴിതിരിയലുകളുടെ കവലയിലാണിന്ന് നടനം. നിക്കോവിൻ്റെ ഉടുപ്പിൽ ചോര. ഡോക്ടർ സോസിമോവ്, നിക്കോവ്, അമ്മ, നിക്കോവിൻ്റെ പെങ്ങൾ സോണിയ, കൂട്ടുകാരൻ റസുംഹീൻ എന്നിവർ സംഭാഷണത്തിൽ.
2: നീ എപ്പോ എണീറ്റ് കുഞ്ഞേ?
3: ഓ, ഇന്നിത്തിരി താമസമേ. അത് കഴിഞ്ഞ് നിങ്ങൾ വന്ന് കാണുമായിരുന്നു. ഇന്ന് കാലത്ത് കുറേ പണിയുണ്ടായിരുന്നു. ഈ വസ്ത്രങ്ങൾ കാരണമാണ് വൈകിയത്. ഞാൻ ഇന്നലെ നസ്താസിയോട് പറയാൻ മറന്നുപോയി ചോര കഴുകിക്കളയാൻ.
2: ചോരയോ? എന്തു ചോര?
3: ഏയ്, ഒന്നുമില്ല, വിഷമിക്കാനൊന്നുമില്ല. ഇന്നലെ ഞാൻ ജ്വരം പിടിച്ച് തെരുവിലൂടെ അലഞ്ഞു തിരിയുമ്പോൾ വാഹനാപകടത്തിൽപ്പെട്ട ഒരാളെ കാണാനിടയായി. അയാളെ ഒന്ന് സഹായിച്ചു.
4: ജ്വരമോ? നീ എല്ലാം ഓർക്കുന്നുണ്ടല്ലോടാ.
3: അത് ശരിയാണ്. എന്തിനു പോയി, എന്തിനു പറഞ്ഞു എന്നൊന്നും വ്യക്തമായി വിശദീകരിക്കാൻ വയ്യ.
5: അതൊരു സാധാരണ പ്രതിഭാസമാണ്. പ്രവൃത്തികൾ അതിവിശുദ്ധമായും തന്ത്രപരമായും ചിലപ്പോൾ ചെയ്യപ്പെടും. എന്നാൽ അതിനുള്ള നിർദ്ദേശങ്ങൾ രോഗബാധിതമായ ബുദ്ധിയിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. അതൊരു സ്വപ്നം പോലെയാണ്.
4: ശരിയാണ് ഡോക്ടർ, ശരിയാണ്. ഇവൻ എന്നെ ഭ്രാന്തനായാണ് കാണുന്നതെന്ന് എനിക്കിപ്പോ മനസ്സിലായി.
5: ഒരു വിധത്തിൽ ചിന്തിച്ചാൽ നാമെല്ലാം പലപ്പോഴും ഭ്രാന്തന്മാരാകാറുണ്ട്. സമനില തെറ്റിയാൽ നമുക്കൊരു രേഖ വരയ്ക്കേണ്ടി വരും. മനസ്സിന് പൂർണ്ണമായും സമനിലയുള്ള മനുഷ്യർ ഇല്ലെന്നുള്ളത് തന്നെ വാസ്തവം.
2: മോനെ, ഒരു വിശേഷം.
3: എന്താമേ?
2: സ്വിഡ്രിലോഗിന്റെ ഭാര്യ മരിച്ചു.
3: അതെയോ? അല്ല, ചേച്ചി സഹായിയായി നിന്നത് അയാളോടൊപ്പമല്ലേ?
2: അതെ. പിന്നൊരു പ്രധാന കാര്യം, ഇന്ന് രാത്രി 8 മണിക്ക് ലൂഷിൻ വരും ഞങ്ങളുടെ താമസ സ്ഥലത്ത്.
6: ആ കൂടിക്കാഴ്ച സമയത്ത് ചേട്ടൻ തീർച്ചയായിട്ടും വരണം. ഇതെന്റെ ഒരു ആഗ്രഹമാണ്.
2: എന്താ, നീ വരില്ലേ മോനെ?
3: ഇതെന്ത് ചോദ്യമാണ്? ഡോണിയുടെ കാര്യമല്ലേ, ഞാൻ വരാതിരിക്കോ?
6: ആ പിന്നെ റസ്മുഹീനെയും ക്ഷണിക്കുന്നു കേട്ടോ.
4: വരും, നിക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാനും വരും.
2: ഡോണിയയുടെ തീരുമാനം പോലെ നടക്കട്ടെ, എനിക്കും അതൊരാശ്വാസമാകും. ഒളിച്ചുകളിയും ചതിയും എനിക്കിഷ്ടമല്ല. സത്യാവസ്ഥ മുഴുവൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ലൂഷിന് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ.

0: ഞാൻ സോണിയ. മനസ്സിലായില്ലേ, ഇന്നലെ മരിച്ച മർമലഡോവിന്റെ മകൾ.
1: ഓ സോണിയ,
0: എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലെനിക്കോ?
1: ഇല്ല, നീ ഇവിടെ എന്നെ തേടി വരുമെന്ന് കരുതിയില്ല. ഇവിടിപ്പോൾ എന്റെ അമ്മ, സഹോദരി ഡോണിയ. സോണി, ഇരിക്ക്.
0: സുഖമില്ലെന്നറിഞ്ഞു ഞാൻ അല്ല സമയം

0: നിക്കോവിനോട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇവിടെ വന്ന് ഈ അവസ്ഥയിൽ ഉപദ്രവിച്ചതിന് ക്ഷമിക്കണം. കാതറീനയാണ് എന്നോട് ഇവിടെ വന്ന് നിങ്ങളെ ശവസംസ്കാരത്തിന് ക്ഷണിക്കാൻ പറഞ്ഞത്.
1: അതെയോ? തീർച്ചയായും ഞാൻ വരാം, വരാൻ ശ്രമിക്കും.
0: ശരി, ഞാൻ പോവട്ടെ.
1: ഇത്ര പെട്ടെന്നോ? ഇരിക്കൂ. അമ്മ, ഇതാണ് സോണിയ. ഇന്നലെ എൻ്റെ കൺമുന്നിൽ വെച്ച് വണ്ടി കയറി മരിച്ച നിർഭാഗ്യവാനായ മർമലാഡോവിൻ്റെ മകൾ. ഇവളെക്കുറിച്ചാണ് സ്വല്പം മുമ്പ് ഞാൻ അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നത്.
2: ഓ, സോണിയ, ഞാൻ നിക്കോവിൻ്റെ അമ്മ. ഇവിടെ വന്നിരിക്കും മോളെ.
3: ഞാൻ നിക്കോവിന്റെ അനിയത്തി ഡോണിയ.
1: ഞാൻ സോണിയോട് ചോദിക്കാൻ തുടങ്ങിയായിരുന്നു. ഇന്നലെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? പോലീസുകാര് ബുദ്ധിമുട്ടിച്ചൊന്നുമില്ലല്ലോ?
0: എന്തിന്?
1: മൃതദേഹം ഇത്ര നേരം അവിടെ വെക്കുന്നതിന്. ഇപ്പോൾ ചൂടുകാലമാണ്, ബോഡിയിൽ നിന്ന് നാറ്റം വമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ സെമിത്തേരിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ.
0: അടക്കത്തിന് വരണം. ഇന്നലെ നിങ്ങൾ ചെയ്തു തന്ന സഹായത്തിന് വളരെയേറെ നന്ദിയുണ്ട്.
1: മെലിഞ്ഞു കൂർത്ത മൂക്കും തിളങ്ങുന്ന നീലക്കണ്ണുകളും. സോണിയ, നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു.
0: എന്താണ് ആലോചിക്കുന്നത്?
1: ഇത്രയും ചെറിയ സംഖ്യ ഉണ്ടെങ്ങനെയാണ് സോണിയയുടെ അമ്മ സംസ്കാര ചടങ്ങുകൾ ഒരുക്കുന്നത്? ഒരു സദ്യ നടത്തുകയും ചെയ്യുന്നു. എങ്ങനെയാണ്?
0: ഏറ്റവും കുറഞ്ഞ സാധാരണ ശവപ്പെട്ടിയായിരിക്കും. അതുപോലെ ചടങ്ങുകളും വളരെ ലളിതമായിട്ടായിരിക്കും. ആ തുകയ്ക്കുള്ളിൽ എല്ലാം നിർത്തും.
1: സോണിയ, നീ എന്താണ് ഈ മുറിയിലേക്ക് ഇങ്ങനെ നോക്കുന്നത്? എന്റെ അമ്മ ഇപ്പോൾ തന്നെ എന്റെ മുറിയെ പറ്റി പറഞ്ഞതേ ഉള്ളൂ, ഇതൊരു ശവക്കല്ലറ പോലുണ്ടെന്ന്.
0: ഇന്നലെ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഞങ്ങൾക്ക് തന്നു അല്ലേ?
2: മോനെ, നമുക്ക് ഭക്ഷണം കഴിക്കാം, വരൂ.
1: നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് മറ്റു ചില കാര്യങ്ങളുണ്ട്. സോണിയ, നമുക്ക് പിന്നെ കാണാം.

0: ഇപ്പൊ എന്തൊരു സമാധാനം, അവിടെ വീർപ്പ് മുട്ടിയിരിക്കുകയായിരുന്നു.
1: ആ കൊച്ചിനെ കണ്ടപ്പോൾ പാവം തോന്നുന്നു.
0: അമ്മ, ഞാൻ വീണ്ടും പറയാ, ചേട്ടൻ ഇപ്പോഴും തീരെ സുഖമില്ല. ഒരുപക്ഷെ നമ്മളെ കുറിച്ചോർത്ത് ഉത്കണ്ഠയും വിഷമവും ഒക്കെ ആയിരിക്കും.
1: ഡോണിയ, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അവന്റെ തനി സ്വരൂപമാണ് നീ. ഇന്ന് വൈകുന്നേരം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ എന്റെ ഹൃദയം പിടയുന്നു.
0: അതോർത്ത് അമ്മ വിഷമിക്കരുത്. സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കും.
1: നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ മോളൊന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ലൂഷ്യൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയാലോ? എന്റെ ഭയം അതാണ്.
0: അയാൾ അങ്ങനെ ചെയ്ത വാക്കിന് വിലയില്ലാത്തവനാവും. എനിക്ക് പേടിയില്ല.
1: നമ്മളിപ്പോൾ അവിടെ നിന്ന് പോകുന്നത് നന്നായി. അവർക്ക് തമ്മിൽ എന്തെങ്കിലും പറയാൻ കാണും.
0: എന്തിനാ അമ്മ ഇവളെ ഭയപ്പെടുന്നേ? സോണിയ പാവം പെണ്ണല്ലേ.
1: എന്റെ മനസ്സിലും പാവം പെണ്ണ് തന്നെ. എങ്കിലും അവൾ കയറി വന്ന ഉടനെ എനിക്ക് തോന്നി എല്ലാത്തിനും മുഖ്യ കാരണക്കാരി അവളാണെന്ന്.
0: അവൾ ഒന്നിന്റെയും കാരണക്കാരിയല്ല, അതെല്ലാം തോന്നലാ. ചേട്ടൻ അവളെ

0: പരിചയപ്പെട്ടത് തന്നെ ഇന്നലെ വൈകുന്നേരമാ.
1: എങ്കിലും ഒറ്റ ദിവസം കൊണ്ട് എന്തൊരടുപ്പമാണ്. ആ നമുക്ക് കാണാം. നീ ശ്രദ്ധിച്ചായിരുന്നോ അവൻ അവളെ പരിചയപ്പെടുത്തിയത്? എന്തൊരു സ്വാതന്ത്ര്യം എടുത്താണ് അവനെല്ലാം ഉറപ്പിച്ചതുപോലെ.
0: സോണിയ കണ്ടിട്ട് നല്ല കുട്ടിയാ. അവൾക്ക് നമ്മളെ പേടിയായിരുന്നു. അമ്മ ശ്രദ്ധിച്ചില്ലേ ഇരിക്കാൻ പറഞ്ഞപ്പോ അവൾ പേടിച്ചത്?
1: ഇവളെപ്പറ്റിയല്ലേ ലൂഷിന്റെ കത്തിൽ ചീത്തയായി പറഞ്ഞിരിക്കുന്നത്. തള്ളയും മോളും കൂടെ എന്റെ മോനെ വശത്താക്കിയെന്ന്

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 29-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി, സോണിയ നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ ആബിദ പർവീൻ ആലപിച്ച ഗസൽ ആസ്വദിക്കാം.

0: ആബിദ പർവീൻ പാടിയ ഗസലാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
0: ജഗ്ജീത് സിംഗ്, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയ ഗസൽ കേൾക്കാം.

അടുത്തതായി അഫ്സാന എന്ന ആൽബത്തിൽ ഷംസ് മുസാഫർപുരിയുടെ വരികൾക്ക് ഗുലാം അലി സംഗീതം നൽകി സോനു നിഗം പാടിയ മനോഹരമായ ഒരു ഗസൽ ആസ്വദിക്കാം.

0: ഷാംസ് മുസാഫർപുരി, ഗുലാം അലി കൂട്ടുകെട്ടിൽ അഫ്സാന എന്ന ആൽബത്തിനു വേണ്ടി സോനു നിഗം പാടിയ ഗസലാണ് ഇപ്പോൾ കേട്ടത്.
1: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
0: ചിത്ര പാടിയ ഗസൽ കേൾക്കാം. രചന നസീർ ഗാസ്മി, സംഗീതം രമേശ് നാരായണൻ.

0: നസീർ ഖാസ്മിയുടെ വരികൾക്ക് രമേശ് നാരായൺ സംഗീതം നൽകി ചിത്ര പാടിയ ഗസലാണ് ഇപ്പോൾ കേട്ടത്.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
0: ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇന്തോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ചേർന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ എസ് ജയശങ്കർ അധ്യക്ഷനായി. അഴിമതിരഹിത സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ വിജിലൻസിന്റെ പ്രോജക്ട് സീറോ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സൈബർ കുറ്റകൃത്യങ്ങളും പദ്ധതിയുടെ പരിധിയിൽ കൊണ്ടുവരുമെന്നും വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിനുശേഷം മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. ഔദ്യോഗിക പ്രഖ്യാപനത്തിനുശേഷം നമ്മുടെ കേരളം .kerala.government.in സൈറ്റിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും വാട്സപ്പിലൂടെയും ഫലം അറിയാം. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. മന്ത്രിമാരും

ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയവ ചർച്ചയാകും. തമിഴ്നാട്ടിൽ 3 AIADMK MLA രാജി സമർപ്പിച്ചു. സ്പീക്കർ രാജി സ്വീകരിച്ചതോടെ മധുരാന്തകം, പെരുന്തുറൈ, ധാരാപുരം എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒഴിവ് വന്നു. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. 1 ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്കാണ്.

റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ FM-ൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 കെ വി ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ FM-ൽ.

ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് യുവർ ചോയ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിനായി വാട്സ്ആപ്പ് സന്ദേശം അയക്കാം. അയക്കേണ്ട നമ്പർ 9400024440. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ തന്നെ വാട്സപ്പ് സന്ദേശം അയച്ചോളൂ. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9400024440. യുവർ ചോയ്സിൽ നരിവേട്ട എന്ന ചിത്രത്തിൽ സിദ്ധ് ശ്രീറാം, സിതാര കൃഷ്ണകുമാർ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ജേക്സ് ബിജോയ്.

യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ദേവൂട്ടന് വേണ്ടി അമ്മ ബിൻസി, അച്ഛൻ അശ്വിൻ എന്നിവരാവശ്യപ്പെട്ട ഗാനം, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി ചിത്ര പാടിയത്.

0: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: ഷിബിന കരിങ്ങാട് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

കോഴിക്കോട്ടുകാരായ ശരൺ, ജഗീഷ്, ശ്രീകാന്ത്, നിഖിൽ, ഷിബു, രജീഷ്, പ്രമോദ് എന്നിവരാവശ്യപ്പെട്ട ഗാനം ദശരഥം എന്ന ചിത്രത്തിൽ നിന്നും പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവരാണ് ഈ ഗാനം പാടിയത്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: സീന സുരേഷിന്റെ ഇഷ്ടഗാനം കേൾക്കാം. മദ്രാസ് പട്ടണം എന്ന തമിഴ് ചിത്രത്തിന് വേണ്ടി എൻ മുത്തുകുമാറിന്റെ വരികൾക്ക് ജി വി പ്രകാശ് കുമാർ സംഗീതം നൽകി, ഹരിണി, രൂപ്കുമാർ റാത്തോഡ്, ആൻഡ്രിയ എന്നിവർ പാടിയത്.

യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം പകർന്ന് യേശുദാസ്, സുജാത എന്നിവർ പാടിയ ഗാനം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു നിമിഷ

യുവർ ചോയ്സിൽ അടുത്തതായി അഭിലാഷിന്റെ ഇഷ്ടഗാനം കേൾക്കാം. വീരപുത്രൻ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയാ ഘോഷാൽ പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, സംഗീതം രമേശ് നാരായണൻ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. തലൈവ എന്ന ചിത്രത്തിന് വേണ്ടി എൻ എ മുത്തുകുമാറിൻ്റെ വരികൾക്ക് ജി വി പ്രകാശ് കുമാർ സംഗീതം നൽകി. ജി വി പ്രകാശ് കുമാറും സൈന്ധവിയും പാടിയ ഗാനം കേൾക്കാം. ഞായറാഴ്ച വിവാഹിതരാകുന്ന ദീപ്തിക്കും ആകാശനും വേണ്ടി സുഹൃത്തുക്കളാണ് ഈ ഗാനം ആവശ്യപ്പെട്ടത്.

യുവർ ചോയ്സിൽ അടുത്തതായി പാഥേയം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആവശ്യപ്പെട്ടത് നിഖിൽ, ശ്രുതി എന്നിവരാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് ബോംബെ രവി സംഗീതം നൽകി. യേശുദാസാണ് ഈ ഗാനം പാടിയത്.

യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ലയൺ എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകി. ഉദിത് നാരായൺ, ശ്വേതാ മോഹൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു നിലമ്പൂരിൽ നിന്നും അരുൺ.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സ് സമാപിച്ചു.

FM പ്രധാന വാർത്തകൾ. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ്. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, US ക്വാഡ് സഖ്യ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനുശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്തെ പരമ്പരാഗത ആരോഗ്യശീലമായ യോഗയെ ആഗോള കായിക ഇനമായി ഉയർത്തുന്ന സുപ്രധാന ചുവടുവയ്പ്പാണ് അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ആദ്യ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പെന്ന് കേന്ദ്രമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ. മുഖ്യമന്ത്രി VD സതീശൻ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 77.97 ആണ്. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. അഴിമതിരഹിത സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ വിജിലൻസിന്റെ പ്രോജക്ട് സീറോ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സൈബർ കുറ്റകൃത്യങ്ങളും പദ്ധതിയുടെ പരിധിയിൽ കൊണ്ടുവരുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും 2 വർഷത്തിനുള്ളിൽ ശബരിമലയും ഗുരുവായൂരും പോലെയുള്ള തീർത്ഥാടന കേന്ദ്രമാക്കി കൊട്ടിയൂരിനെ മാറ്റാനാണ് ലക്ഷ്യമിടുന്നതെന്നും കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയവ ചർച്ചയാകും. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. 1st ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ FM-ൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 കെ വി ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ FM-ൽ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: പറഞ്ഞു പറഞ്ഞു മടുത്തു.
3: എന്തു പറ്റി?
2: പുതിയ കിഡ് ബാഗ് വേണം.
3: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
2: കറക്റ്റ്.
3: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ

0: പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
1: RBI പറയുന്നു,
2: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മൻ.
3: Music Mix.

ോരാകുളി പാട്ട്.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

കോട്ടയം ജില്ലയിലെ പാലയ്ക്ക് സമീപമുള്ള പാടത്തിലാണ് ഇന്ന് ഞാറ്റുവേല. നീണ്ടു കിടക്കുന്ന പാടത്ത് ഒരു വയോധികൻ തൂമ്പയുമായി നിലമൊരുക്കുകയാണ്. ഞാറ്റുവേലകൾ നോക്കി കൃഷിയിറക്കിയ നമ്മുടെ തലമുതിർന്ന കർഷകരുടെ ചുവടുപിടിച്ച് കൃഷിയിടത്തിൽ പൊന്നു വിളയിക്കുന്ന കർഷകൻ

ഇദ്ദേഹം അടുത്ത വിരിപ്പ് കൃഷിക്ക് തയ്യാറെടുക്കുകയാണ്. തികച്ചും പ്രകൃതിദത്തമായ പുന്നലിന്റെ ചോറുണ്ണാൻ കോട്ടയം ജില്ലയിലെ പാലായ്ക്ക് സമീപം രാമപുരം ചൂരവേലിൽ ശ്രീ മധുസൂദനൻ ഒരു പരമ്പരാഗത കർഷകനാണ്.

0: പലേക്കർ കൃഷിയിൽ ആകൃഷ്ടനായ ഇദ്ദേഹം സീറോ ബജറ്റ് ഫാമിംഗ് ആണ് അനുവർത്തിച്ചു പോരുന്നത്. മധുസൂദനൻ ചേട്ടന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇദ്ദേഹം വിളയിക്കുന്ന തനി നാടൻ നെല്ല് പുഴുങ്ങി അരിയാക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക കൂടി ചെയ്യുകയാണ്. ശ്രീ മധുസൂദനൻ ചേട്ടന്റെ ചിട്ടയായ പലേക്കർ മോഡൽ നെൽകൃഷി വിശേഷങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം.
1: പല രീതിയിൽ കൂടിയുള്ള കൃഷികൾ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. എല്ലാം ചെന്ന് എത്തുന്നത് രാസവളത്തിലും രാസകീടനാശിനിയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ശരിയായ രീതിയിൽ കൂടിയുള്ള വിളവ് ഉണ്ടാക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഞാൻ മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിച്ച് തൊട്ട് മുമ്പിൽ ചെയ്ത് മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിച്ച് നെൽകൃഷി ചെയ്തതാണ്. പക്ഷേ അവസാനം വരുമ്പോൾ നെല്ലിന് കൂടുതൽ ഒരു പുഷ്ടിമ, നെൽച്ചെടിക്ക് നല്ല വളർച്ച നമുക്ക് അനുഭവപ്പെടണമെങ്കിലും വളർച്ച ഉണ്ടാകണമെങ്കിലും യൂറിയ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിലൂടെയാണ് ഈ നാടനം വിത്തുകളും നാടൻ രീതിയിൽ കൂടിയുള്ള കൃഷി സമ്പ്രദായം എവിടെയുണ്ട് എന്നുള്ളതിൻ്റെ അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിൽ യാദൃശ്യമായിട്ടാണ് റേഡിയോയിലൂടെ വയലും വീടും പരിപാടിയിൽ പ്രകൃതി കൃഷി അഥവാ സുഭാഷ് പാലേക്കർ മോഡലിലുള്ള കൃഷിയെക്കുറിച്ച് അറിയാനിടയായത്. അതിനെ പിന്തുടർന്ന് അതിൻ്റെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൃഷിയിലെ സമ്പ്രദായത്തിലേക്ക് എത്തിച്ചേരാനുണ്ടായ സാഹചര്യം. ഈ കൃഷിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാറ്റുവേല ബന്ധിതമായിട്ട് കൃഷി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നോ രണ്ടോ വേനൽ മഴ കിട്ടുന്ന ആ ഒരു സമയത്ത് നെല്ലിൻ്റെ കൃഷി ആരംഭിക്കേണ്ട ഒരു സമയമാണ്. അത് മേടമാസത്തോടനുബന്ധിച്ച് നെൽകൃഷി ആരംഭം കുറിക്കുന്നതായിട്ടുള്ള ചടങ്ങുകളെല്ലാം പണ്ട് മുതൽ ഉള്ളതായിട്ടിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും നെൽകൃഷി ചെയ്യേണ്ട പാടം ഉഴുത് അത് ശരിയാക്കിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പാടം ഉഴുത് ശരിയാക്കുമ്പോൾ വെള്ളമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വിളയേ ഉള്ളൂ. വെള്ളത്തിലും വളർത്താം, പൊടിയിലും വളർത്താം, കരയ്ക്കും വളർത്താം. അതുകൊണ്ടാണ് ഈ കരനെല്ല് എന്നൊക്കെയുള്ളത് പറയുന്നത്. മേടമെന്ന് പറയുമ്പം അശ്വതി ഞാറ്റുവേലയുടെ തുടക്കമാണ്. അശ്വതിയിൽ പണി ആരംഭിച്ചു കഴിഞ്ഞു, അത് എല്ലാം പൂട്ടി പരണി ഞാറ്റുവേല വേഗം കഴിഞ്ഞു ഒന്നാം കൃഷി അതായത് വിരിപ്പ് കൃഷി ആരംഭിക്കേണ്ട ഒരു സമയമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, കൂടുതൽ മഴ പെയ്ത് പാടത്തിൽ വെള്ളമായി കഴിഞ്ഞാൽ അത് അന്ന് അടിച്ച് വിതയ്ക്കുക എന്ന് പറയാം, വെള്ളത്തിൽ വിതയ്ക്കാം. ഇനി വെള്ളം നമുക്ക് ലഭ്യമല്ലെങ്കിൽ ഉണക്ക് കൂടുന്ന സാഹചര്യമാണെങ്കിൽ പൊടി വിതയ്ക്കാനായിട്ട് പറ്റുന്നതാണ്. അതിനാണ് ഞുരിയിടൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാടം ഇപ്പോൾ മഴ പെയ്തെങ്കിലും ചെറിയ തണുപ്പ് നിലനിൽക്കുന്നുണ്ട്. ഇത് ഈ അടുത്ത ദിവസം വിത്ത് വെള്ളത്തിലിട്ട് അധികം കാല് നീളാതെ അങ്ങനെയുള്ള നെൽവിത്ത് ചാണകപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് ഒരടി അകലത്തിൽ കുഴിച്ചിടുന്ന ചെറിയ ഒരു കോല് കൊണ്ട് തോണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിൻ്റെ പൊടി ഇത് തന്നെ കാലുകൊണ്ട് തട്ടിയിടുന്ന ഒരു പ്രക്രിയയ്ക്കാണ് ഞുരിയിടൽ എന്നുള്ള പറയുന്നത്. കാള ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ ടില്ലർ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതുവരെ ഉള്ള പാടമെല്ലാം പൂട്ടി പൊടിയാക്കിയിട്ടിരിക്കുകയാണ്. 13.5 ദിവസത്തിനുള്ളിൽ വിരിപ്പ് കൃഷിക്കുള്ള കൃഷി ഇറക്കേണ്ട സമയമാണ്. അതിനപ്പുറം നീങ്ങിയാൽ ഇത് 120 ദിവസം കൊണ്ട് വിളവെടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇനി രണ്ടാം കൃഷി മുണ്ടകൻ കൃഷിക്കുള്ള സമയം നീണ്ടുപോകും. അപ്പോൾ അത് ഉണക്കാകും, അത് രണ്ടാം കൃഷിയുടെ വിളവിനെ ബാധിക്കും. കാർത്തിക ഞാറ്റുവേലയിൽ നമ്മൾ കൃഷി ചെയ്താൽ ഓണമാകുമ്പോഴേക്കും അത് കൊയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ കാലവർഷ സമയത്ത് നെല്ല് മുളച്ച് വന്നു കഴിഞ്ഞാൽ കാലവർഷ ടൈമിൽ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിലെ ഉള്ള മഴവെള്ളത്തിലുള്ള കൂടുതൽ നൈട്രജൻ ഉണ്ടാകും. ആ നൈട്രജൻ തുല്യമായിട്ട് വീതിച്ച് എല്ലായിടത്തും എത്തുകയും എല്ലാ ചെടിയും തഴച്ച് വളരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ മഴ പെയ്ത് കഴിയുമ്പോൾ ഒരു വളവും കൊടുക്കാതെ റോഡ് സൈഡിൽ കൂടെയുള്ള പുല്ല് വളർന്നു നിൽക്കുന്നത് എൻ്റെ കാരണങ്ങളിലൊന്നാണ്. ആ രീതിയിലൂടെ നെൽകൃഷി ചെയ്യുക എന്നാണ്. അതാണ് സുഭാഷ് പാലേക്കറിൻ്റെ ഒരു മോഡൽ, അതാണ് ഞാൻ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
2: ഞാറ്റുവേലയെ അടിസ്ഥാനമാക്കി വിത്ത് സംരക്ഷിക്കുന്നതും നടീലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ സീറോ ബജറ്റ് ഫാമിങ്ങിൽ തുടർന്നുള്ള കൃഷി രീതികൾ എങ്ങനെയാണ്?
1: സീറോ ബഡ്ജറ്റിൽ അതിന് അടിവളമായിട്ട് ഘനജീവാമൃതം, നാടൻ പശുവിൻ്റെ ചാണകം, എനിക്കൊരു വെച്ചുവർ പശുവുണ്ട്, അതിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് ഒരു 100 കിലോ ചാണകപ്പൊടിയും 10-20 ലിറ്ററോളം വരുന്ന മൂത്രം അതിനകത്ത് മിക്സാക്കി 2 കിലോ ഉഴുന്നിൻ്റെ പൊടിയും

ചേർത്ത് ഒരു 48 മണിക്കൂർ ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വളമാണ് കനജീവാമൃതം എന്നാണ് പറയുന്നത്. ഇത് 1 ഏക്കറിന് 100 കിലോ എന്ന കണക്കിൽ അടിവളമായിട്ട് ഇത് കൊടുക്കാറുണ്ട്. ഈ വളം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഞുരിയിടലിന് ഈ ഒരു വളമാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് ഒരു വിതച്ച ഒരു 15 ദിവസം കഴിയുമ്പോൾ ജീവാമൃതം 1 ഏക്കറിന് 200 ലിറ്റർ മതി. ആ 200 ലിറ്ററിന് 10 കിലോ ചാണകം, പച്ചച്ചാണകം, 5 ലിറ്റർ മൂത്രം, പിന്നെ 2 കിലോ ശർക്കര അല്ലെങ്കിൽ പഴം, 2 കിലോ ഉഴുന്നിൻ്റെ പൊടി, ഇതെല്ലാം കൂടെ കൂടി 200 ലിറ്റർ വെള്ളമൊഴിച്ച് 48 മണിക്കൂർ ദിവസം 3 പ്രാവശ്യം കാലത്ത് വെച്ചേക്കും വൈകിട്ടും ഇളക്കി 48 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് ശരിയായ

0: ചാണകം, പച്ചച്ചാണകം, ഒരു 5 ലിറ്റർ മൂത്രം, പിന്നെ ഒരു 2 കിലോ ശർക്കര അല്ലെങ്കിൽ പഴം, ഒരു 2 കിലോ ഉഴുന്നിൻ്റെ പൊടി, ഇതെല്ലാം കൂടെ കൂടി ഒരു 200 ലിറ്റർ വെള്ളമൊഴിച്ച് 48 മണിക്കൂർ ദിവസം 3 പ്രാവശ്യം കാലത്ത് വെച്ചേക്കും വൈകിട്ടും ഇളക്കി 48 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് ശരിയായ രീതിയിലൂടെയുള്ള സൂക്ഷ്മാണുക്കളുടെ അംശം അതിനകത്ത് നല്ലപോലെ വളർന്നു വരും. അത് ഒരു 10 ഇരട്ടി വെള്ളം ചേർത്ത് നെല്ലിന് 45 ദിവസം കൂടുമ്പോൾ 15 ദിവസം, പിന്നെ ഒരു 15 ദിവസം, പിന്നെ ജ്വാരം 2 പ്രാവശ്യം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ നെല്ല് കണ്ടമാനം വളർന്നു പോകും, വളച്ച് കൂടുതലാകും. ഇതാണ് ഇതൊരു വളമായിട്ട് ചെയ്യുന്നത്.
1: ഇപ്പം അങ്ങേക്ക് 1 ഏക്കറിലാണ് നെൽകൃഷി ഉള്ളത്. 1 ഏക്കറിലെ നെൽകൃഷി നമുക്ക് പരമാവധി എത്ര വിളവാണ് ലഭിക്കുന്നത്?
0: ഇവിടുത്തെ ഒരു കണക്ക് അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഏക്കറിന് 1 ടണ്ണിനപ്പുറമുള്ള ഒരു വിളവ് ഇവിടെ. മറ്റ് കൃഷിക്കായാലും 1-1.5 ടണ്ണ് വരെയൊക്കെ ഉള്ള വിളവ് മറ്റ് ഹൈബ്രിഡ് വിത്ത് കൃഷി ചെയ്യുന്നവർക്കും ഒക്കെ ഉണ്ടാകാറുള്ളൂ. ഒരു പാടത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് 1 ടണ്ണ് മുകളിലുള്ള വിളവ് കിട്ടാറുണ്ട്. ഹൈബ്രിഡായിട്ടുള്ള ഒരു വിത്തുകളും ഉപയോഗിക്കാറില്ല.
1: പ്രധാനമായും ഉപയോഗിക്കുന്ന ഏത് വിത്താണ്?
0: 2 രീതികളുള്ള പൊക്കം കുറഞ്ഞ ഇനങ്ങളുണ്ട്. ഇപ്പോൾ 1-ാം വിളയ്ക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന തവളക്കണ്ണൻ എന്നുള്ളതാണ്. 2-ാമത് കൊടുകണ്ണി. തവളക്കണ്ണൻ എന്ന് പറയുമ്പോൾ അത് 4 അടി വരെ ഉയരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കൊടുകണ്ണി 1-3 അടി, കുഞ്ഞുകുഞ്ഞു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മൂപ്പ് കുറഞ്ഞ് അതൊരു 1.5-2 അടി വരെ വരികയുള്ളൂ.
1: അങ്ങനെ വ്യത്യസ്തമായ ഇനങ്ങൾ പരീക്ഷിച്ചാണ് കൃഷി ചെയ്യുന്നത് അല്ലേ?
0: വ്യത്യസ്തമായ ഇനങ്ങളെല്ലാം കൃഷി ചെയ്യുമ്പോഴും ഇതിൻ്റെ എല്ലാം വിളവ് എടുക്കുന്ന കാലം ഒരേ സമയത്ത് വരും. അത് കണക്കുകൂട്ടിയാണ് വിത്തുകൾ ഇത് ചെയ്യുന്നത്. പിന്നീട് മുണ്ടകൻ എന്ന് പറയുന്ന ഒരു വിത്തുണ്ട്.
1: അങ്ങനൊരു വ്യത്യസ്തനായ കർഷകനാണ്. കൃഷിയിൽ മാത്രമല്ല ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക ഇനം നെല്ല് അത് അരിയാക്കി മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളൊരു പ്രധാന ദൗത്യം കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് ശുദ്ധമായി ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് അത് അരിയാക്കി വിപണിയിലെത്തിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ കൂടെ ഒന്ന് പങ്കുവെക്കാമോ?
0: കൃഷി ചെയ്തെടുക്കുന്ന നെല്ല് നെല്ലായിട്ട് കൊടുക്കാറില്ല, അത് അരിയാക്കിയാണ്. ഈ അരി ഉപയോഗിക്കുന്ന കുറേ കുടുംബങ്ങൾ, മരുന്ന് പോലെ ഉപയോഗിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട്, അവർക്ക് ഇത് കൊടുക്കുന്നു. 50% തവിടോടുകൂടി നെല്ലിൽ കുത്തിയാണ് ഇത് മിക്കവാറും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ചിലർക്ക് അത് 70% തവിട് ആവശ്യമായിട്ട് കുത്തി കൊടുക്കാറുണ്ട്. മാർക്കറ്റിൽ കൊടുക്കാറില്ല ഇതുവരെ. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് തിരുവനന്തപുരം സൺഡേ മാർക്കറ്റ്, കരകുളം സൺഡേ മാർക്കറ്റിൽ അവർ ഇത് എൻ്റെ അരി ആവശ്യപ്പെട്ട് ഇവിടെ കുറച്ച് അരി എത്തിച്ച് കൊടുക്കാറുണ്ട്. കുറേ കസ്റ്റമർ ഇതിന് വന്നിട്ടുണ്ട്. സൺഡേ മാർക്കറ്റ് ഇതിന് വലിയ ഒരു പ്രോത്സാഹനമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.
1: നമുക്ക് 1 ഏക്കറിൽ നിന്ന് 1 ടൺ നെല്ലാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1 ടൺ നെല്ല് അരിയാക്കുമ്പോൾ നമുക്ക് 3 കിലോ അരിയാണ് ലഭിക്കുന്നത്?
0: 700 കിലോ അരിയാണ് സാധാരണഗതിയിലുള്ള. 70% അരിയാണ് കിട്ടുന്നത്. മനുഷ്യാധ്വാനമാണ് ഇതിനകത്ത് കൂടുതലായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഇതിന് മറ്റുള്ളതിനേക്കാൾ കൂടുതൽ വില ഇതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്.
1: നമുക്കിപ്പോൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന അരിക്ക് 1 കിലോയ്ക്ക് എത്ര രൂപയാണ് ലഭിക്കുന്നത്?
0: ഇപ്പോൾ 100 രൂപ. അതോടൊപ്പം മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്ന രക്തശാലി പോലെയുള്ള ചില നെല്ലുകളും കൂടെ ഈ ഇതിനിടയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതിന് 1 കിലോയ്ക്ക് 200-250 രൂപയുടെ വില കിട്ടും. അന്നേരം മറ്റുള്ളതിനെ അപേക്ഷിച്ച് താരതമ്യം ചെയ്യുമ്പം വിളവ് കുറവാണ്. മറ്റുള്ളതിനേക്കാൾ 30% മാത്രമേ ഇതിന് കിട്ടുകയുള്ളൂ.
1: ഈ അരി നമുക്ക് എത്ര നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും?
0: ഒറിജിനൽ തവിടോട് കൂടി ആയതുകൊണ്ട് ഇതിന് 3 മാസത്തിനപ്പുറം ഇതൊന്നും ഇരിക്കത്തില്ല. അരിയായിട്ട് എരി കഴിക്കാൻ ബുദ്ധിമുട്ടാണ്.
1: ഈ ഞാറ്റുവേല പരിപാടി കേരളം മുഴുവനുമുള്ള ശ്രോതാക്കൾക്ക് കേൾക്കുന്ന ഒരു കാർഷിക പരിപാടിയാണ്. താങ്കളുടെ ഈ അഭിമുഖം കേട്ടിട്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഈ അരി വേണമെങ്കിൽ അത് എത്തിച്ചു കൊടുക്കുന്നതിനും അതിന് അങ്ങേ ബന്ധപ്പെടാനുള്ള ഒരു അങ്ങയുടെ ഫോൺ നമ്പർ കൂടി ഒന്ന് പറയാമോ?
0: എൻ്റെ ഫോൺ നമ്പർ 730-613-52-16. 730-613-52-16. മധുസൂദനൻ, ചൂരവേലിൽ, രാമപുരം ബിവ, കോട്ടയം ജില്ല. ഇപ്പോൾ ഇത് ആവശ്യപ്പെടുന്നവർക്ക് 3 മാധ്യമത്തിലൂടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. 1, പോസ്റ്റ് ഓഫീസിൻ്റെ പാഴ്സൽ മേഖലയിലൂടെ ഉപയോഗിക്കാം. 2, കൊറിയർ സർവീസ് രീതി കൂടെ ചെയ്യാം. പിന്നെ പാഴ്സൽ സർവീസ്, ഇപ്പോൾ KSRTC തുടങ്ങിയിരിക്കുന്ന പുതിയ ഒരു പാഴ്സൽ സർവീസ് സംവിധാനമുണ്ട്. ഇതിലൂടെയൊക്കെയാണ് ഇപ്പോൾ ആരാവശ്യപ്പെട്ട് കഴിഞ്ഞാലും അതാത് സ്ഥലത്തുള്ള അവർക്ക് ലഭ്യമായ രീതി അനുസരിച്ചുള്ളത് അതനുസരിച്ച് അവിടെ എത്തിക്കാൻ പറ്റും.
1: ഞാറ്റുവേല ശ്രോതാക്കൾക്ക് വേണ്ടി അങ്ങയുടെ ഈ വ്യത്യസ്തമായ നെൽകൃഷിയുടെ വിശേഷങ്ങളും നെല്ല് അരിയാക്കി അത് വിപണനം ചെയ്യുന്ന കാര്യങ്ങളും ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി.
0: നന്ദി.

കോട്ടയം ജില്ലയിലെ പാലയ്ക്ക് സമീപമുള്ള ശ്രീ മധുസൂദനൻ ചേട്ടന്റെ വിലാസവും ഫോൺ നമ്പരുമൊക്കെ ശ്രദ്ധിച്ചല്ലോ. ശുദ്ധമായ തവിടോടുകൂടിയ തനി നാടൻ ചോറുണ്ണാൻ നമുക്ക് ഇദ്ദേഹത്തെ വിളിക്കാം അല്ലേ? ഈ വാർദ്ധക്യത്തിലും വയലിൽ വിശ്രമമില്ലാതെ വിയർപ്പൊഴുക്കുന്ന വിലപ്പെട്ട കർഷകരെ നമുക്ക് ആദരിക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

FM പ്രധാന വാർത്തകൾ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും അമേരിക്കയും. സംസ്ഥാനത്തെ പ്ലസ് ടു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 77.97 ആണ്. സേ പരീക്ഷ June 29 മുതൽ July 3 വരെ. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ 62-ാമത് ചരമവാർഷിക ദിനം നാളെ. ദിനാചരണത്തിൻ്റെ ഭാഗമായി നാളെ രാവിലെ നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. പാലങ്ങളുടെയും ജംഗ്ഷനുകളുടെയും സൗന്ദര്യവൽക്കരണത്തിനായി പുതിയ സ്പോൺസർഷിപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ. കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പിലെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ ഉണ്ടായ KSU ആക്രമണത്തിൽ പ്രതിഷേധിച്ച് SFI നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. വേനലവധിക്കാലം പരിഗണിച്ച് നിബന്ധനകൾക്ക് വിധേയമായി ഇടുക്കി ചെറുതോണി ഡാമുകൾ പൊതുജനങ്ങൾക്ക് May 31 വരെ സന്ദർശിക്കാൻ അനുമതി നൽകി. ജോലികൾക്ക് തടസ്സമുണ്ടാകാത്ത രീതിയിൽ പൊതുജനങ്ങൾക്ക് കാൽനടയായി മാത്രമേ സന്ദർശനം അനുവദിക്കൂ. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തമിഴ്നാട്ടിൽ വേദാരണ്യത്തിന് സമീപം അപകടത്തിൽപ്പെട്ട 3 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് ബോട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത്. കാണാതായ മറ്റൊരു മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ്. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്. സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: രചന സന്തോഷ് ആനന്ദ്, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരലാൽ. ലതാ മങ്കേഷ്കർ, നിതിൻ മുകേഷ് എന്നിവർ പാടിയ ഈ ഗാനം ക്രാന്തി എന്ന ചിത്രത്തിൽ നിന്നും.

0: 2026 28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089900905.
1: റീഗൽ ജുവലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: രാജേഷ് റോഷന്റെ ഈണത്തിൽ സോനു നിഗം, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കൃഷ്.

രചന ജാവേദ് അക്തർ, സംഗീതം ശങ്കർ ഇഷാൻ ലോയ്, ഷഫ്കാത്ത് അമാനത്ത് അലി, ശങ്കർ എന്നിവർ പാടിയ ഗാനം. ചിത്രം കഭി അൽവിദ നാ കഹനാ.

ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 103.6 റിയൽ എഫ്എം, സമയം 6 മണി. FM പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ അതിർത്തി രക്ഷാസേന നടത്തിയ മികച്ച പ്രവർത്തനങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിയ ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ടുബുക്കുകളുടെ ഔദ്യോഗിക പ്രകാശനം മന്ത്രി അനൂപ് ജേക്കബ് എറണാകുളത്ത് നിർവഹിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അയച്ചതെന്ന വ്യാജേന ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന ഇമെയിൽ സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കിഴക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം ശക്തമാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആക്രമണം. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കിഴക്കമ്പലം പഴങ്ങനാട് ജംഗിൾ പാർക്കിൽ സന്ദർശനത്തിനെത്തിയ 5 വയസ്സുകാരൻ ചതുപ്പിൽ വീണു മരിച്ച സംഭവം DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തമിഴ്നാട്ടിൽ വേദാരണ്യത്തിന് സമീപം അപകടത്തിൽപ്പെട്ട 3 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് ബോട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത്. കാണാതായ മറ്റൊരു മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ PV സിന്ധുവും പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും സിംഗപ്പൂർ ഓപ്പണിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

0: The Real FM 103.6. ഗാനകേളി.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനകേളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചാഞ്ചാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനത്തോടെ ആരംഭിക്കാം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ എഫ്എമ്മിൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ

0: കേൾക്കാം. 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10-2 കെ വി ശരത്ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ എഫ് എമ്മിൽ.
1: ഗാനകേളിയിൽ ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ, ചിത്രം എൻ്റെ സൂര്യപുത്രിക്ക്.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ. സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
3: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മുഖചിത്രം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം രാജു ജെ എം. യേശുദാസ് പാടിയ ഈ ഗാനം ഷെവലിയർ മിഖായേൽ എന്ന ചിത്രത്തിൽ നിന്നും.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
5: ഗാനകേളിയിൽ ഇനി കിങ്ങിണി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ തങ്കപ്പൻ നായർ, കണ്ണൂർ രാജൻ.

ഗാനകേളി ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം 6:40 തുടർന്ന് കേൾക്കാം. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്ര ശ്രമങ്ങൾക്കുമുള്ള പിന്തുണ ആവർത്തിച്ച് ക്വാഡ് രാജ്യങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും ആഗോള വാണിജ്യ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. ഇൻഡോ പസഫിക് മേഖലയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുത്തൻ സാങ്കേതിക വിദ്യകളുടെയും സാധ്യതകൾ ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ VD സതീശൻ പറഞ്ഞു. PM-3 പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ

0: പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. നാഷണൽ ഹൈവേയിൽ 25% തുക ലാൻഡ് അക്വിസിഷന് വേണ്ടി 5,580 കോടി രൂപ കേരളമാണ് നൽകിയത്. അത് NHAI ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കടമെടുപ്പിന്റെ പരിധിയിൽ നിന്നും ആ തുക ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വൈറ്റ് പേപ്പർ ഇറക്കിയതിനു ശേഷം അതിന്റെ വിശദാംശങ്ങൾ കൂടി ഗവൺമെന്റിനെ ധരിപ്പിക്കും. അപ്പൊ പരമാവധി സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും.
1: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 86.89% വിജയം നേടി പെൺകുട്ടികൾ ബഹുദൂരം മുന്നിലാണ്. പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ച 60 വിദ്യാർത്ഥികളിൽ 50 പേരും പെൺകുട്ടികളാണ്. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 84.64% ഇടുക്കി ജില്ല ഏറ്റവും ഉയർന്ന വിജയശതമാനം. 6 സ്കൂളുകൾ 100% വിജയം കൈവരിച്ചു. സേ പരീക്ഷ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കുമെന്ന് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിൽ 85.67% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ്. മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. അഴിമതി തുടച്ചുനീക്കാൻ പ്രൊജക്ട് സീറോ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പദ്ധതിയുടെ കീഴിൽ അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് വിജിലൻസിനെ നേരിട്ടറിയിക്കാം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപയുടെ സമ്മാനവും മന്ത്രി പ്രഖ്യാപിച്ചു. സൈബർ കുറ്റകൃത്യങ്ങളും പദ്ധതിയുടെ പരിധിയിൽ വരുമെന്ന് മന്ത്രി വ്യക്തമാക്കി.
2: ഒരു പുതിയ പ്രോജക്റ്റ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. കേരളത്തിലെ അഴിമതി നിരോധനം പൂർണ്ണമായും നടപ്പാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് സീറോ. കേരളത്തെ പരിപൂർണമായും അഴിമതി വിമുക്തമാക്കുക, അഴിമതി കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല, ഘട്ടംഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായും അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രോജക്റ്റ് സീറോ എന്ന പദ്ധതി നടപ്പാക്കുന്നത്.
1: സംസ്ഥാനത്തെ പാലങ്ങളുടെയും ജംഗ്ഷനുകളുടെയും സൌന്ദര്യവൽക്കരണത്തിനായി പുതിയ സ്പോൺസർഷിപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി P.K. ബഷീർ. സ്പോൺസർ ചെയ്യുന്നവർക്ക് പരസ്യം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി മാർഗരേഖ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് ഉന്നത ഉദ്യോഗസ്ഥർ, ചീഫ് എഞ്ചിനീയർമാർ, സ്ഥാപന മേധാവിമാർ എന്നിവരുമായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ വ്യാഴാഴ്ച സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡ് നടക്കും. ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള 10,00,000 ഇന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഒത്തുകൂടി. ഇന്ത്യയിൽ നിന്നും 1.25 ലക്ഷം പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാമത് ചരമവാർഷിക ദിനം നാളെ. നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ നാളെ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. സംസ്ഥാനത്ത് കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാന

0: സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കൊല്ലത്ത് ആഴക്കടൽ എണ്ണ പര്യവേഷണം പുരോഗമിക്കുന്നു. പര്യവേഷണത്തിനായി കിണർ കുഴിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: കൊല്ലത്തിനും കരുനാഗപ്പള്ളിക്കും ഇടയിൽ ഉൾക്കടലിലാണ് എണ്ണ പര്യവേഷണം. പര്യവേഷണത്തിനുള്ള കിണർ അഥവാ എക്സ്പ്ലോറേറ്ററി വെല്ലിന്റെ ഡ്രില്ലിംഗ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 3.5 കിലോമീറ്റർ ആഴത്തിൽ ഡ്രില്ലിംഗ് പൂർത്തിയായി. 6 കിലോമീറ്റർ താഴ്ചയാണ് ലക്ഷ്യം. പാറയായതിനാൽ ഡ്രില്ലിംഗ് സാവധാനമാണ് പുരോഗമിക്കുന്നത്. 3800 മീറ്റർ താഴ്ചയിൽ നിന്നുള്ള സാമ്പിൾ പരിശോധനയിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും സ്വഭാവവും അളവും സംബന്ധിച്ച സൂചനകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പര്യവേഷണം. കൊച്ചി തുറമുഖത്ത് നിന്നാണ് പര്യവേഷണത്തിനായി ജീവനക്കാരെയും സഹായ സാമഗ്രികളും എത്തിക്കുന്നത്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 1st ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചു നീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. ഗാനകേളി തുടർന്ന് കേൾക്കാം. ഇനി പോലീസ് ഡയറി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ഡോക്ടർ സദാശിവൻ, സംഗീതം സ്റ്റീവ്.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: ഗാനകേളിയിൽ ഇനി യേശുദാസും ഒപ്പം ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സർഗം. ഗാനരചന ത്യാഗരാജ, സംഗീതം ബോംബെ രവി.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.
4: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
5: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര ഡോക്ടർ ജോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടർ

0: ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
1: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ഇന്നത്തെ ഗാനകേളിയിൽ അവസാനമായി അദ്ദേഹം എന്ന ഇദ്ദേഹം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും മിൻമിനിയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ഗാനകേളി. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും അമേരിക്കയും ഇന്ന് സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. കിഴക്കൻ ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം ശക്തമാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആക്രമണം. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ബാഡ്മിന്റൺ: വനിതാ സിംഗിൾസിൽ PV സിന്ധുവും പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും സിംഗപ്പൂർ ഓപ്പണിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം
3: സമർപ്പിക്കുന്നത്
4: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: വാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. സർക്കാരിന്റെ വിവിധ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. രാജ്യം അമൃതകാലത്തിലൂടെ മുന്നോട്ട് കുതിക്കുമ്പോൾ രാജ്യത്ത് ഉടനീളമുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കും കർഷകർക്കും, സർക്കാർ പദ്ധതികൾ എങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്ന് ഉപരാഷ്ട്രപതി തന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്തു. ഭീകരവാദമെന്ന പൊതുഭീഷണിയെ സംയുക്തമായി ചെറുക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.
1: As democratic nations, we also devoted attention to countering the common threat of terrorism. There must be zero tolerance for terrorism, and nations subject to terrorist attacks have the right to defend themselves. A free and open Indo-Pacific has many dimensions and facets. Our meeting today took stock of the progress in many of them while encouraging exploration in others. In the coming days, the Indo-Pacific will become even more important to the world.
0: പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ അറിയിച്ചു. സമുദ്രപാതകളിലെ തടസ്സങ്ങൾ ആഗോള ഇന്ധന ഭക്ഷ്യ സുരക്ഷയെ ബാധിക്കുമെന്ന് വിലയിരുത്തിയ യോഗം വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും നിയമവിരുദ്ധമായ ടോൾ പിരിവിനെയും അപലപിച്ചു. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും അമേരിക്കയും ഇന്ന് സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചരിത്രപ്രധാനമായ കരാർ കൈമാറി. വിതരണ ശൃംഖലകളെ കൂടുതൽ സുരക്ഷിതമാക്കാനും ധനസഹായം ലഭ്യമാക്കുന്നതിൽ ഇരു രാജ്യങ്ങൾക്കും ഒന്നിച്ച് പ്രവർത്തിക്കാനും, ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഫലപ്രദമായ മാനേജ്മെന്റിനും ഇത് സഹായകരമാകുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു.

0: കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി ബി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പി എം ശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു.
1: കേരളം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലമാണ്. നമ്മുടെ സ്വപ്ന പദ്ധതികൾക്ക് എല്ലാ സഹായവും വേണം എന്ന് അഭ്യർത്ഥിച്ചു. പ്രോജക്ടുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകൾക്കായി സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായ സഹായം അത്തരം പദ്ധതികൾക്ക് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ വകുപ്പുകളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള തുക, കേന്ദ്ര പദ്ധതികളുടെ ഷെയർ, അതിന്റെ നിയമപരമായ സാമ്പത്തികമായ തടസ്സങ്ങൾ നീക്കി പരമാവധി തുക വാങ്ങിച്ചെടുത്ത് കേരളത്തിൽ ഒരു പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാനുള്ള ഈ ഗവൺമെന്റിന്റെ ശ്രമവുമായി നമ്മൾ മുന്നോട്ട് പോകും.
0: 2017 തണ്ണീർത്തട നിയമങ്ങൾ പ്രകാരം തണ്ണീർത്തടങ്ങളുടെ നിർവചനത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വാദം കേട്ടത്. 2017 നിയമങ്ങൾ തണ്ണീർത്തടങ്ങൾക്ക് ലഭ്യമായ സംരക്ഷണത്തെ ദുർബലപ്പെടുത്തിയതായി ഹർജിയിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും രാജ്യത്തുണ്ടാക്കുന്ന വെല്ലുവിളികളെയും ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ 5-അംഗ സമിതിയെയാണ് ഇതിനായി നിയോഗിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സമിതിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കും. ദേശീയ സുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. രാജ്യത്തെ പരമ്പരാഗത ആരോഗ്യശീലമായ യോഗയെ ആഗോള കായിക ഇനമായി ഉയർത്തുന്ന സുപ്രധാന ചുവടുവയ്പ്പാണ് അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ആദ്യ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ലോകമെമ്പാടും ശാരീരികക്ഷമത, മാനസികാരോഗ്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാധ്യമമായി യോഗ മാറിയിട്ടുണ്ടെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
3: യോഗ ഹമാരെ ദേശ് കേ സംസ്കൃതി ഭീ ഹൈ, ഹമാരി ജീവൻ ശൈലി ഭീ ഹൈ. ആജ് സേ സദിയോ പെഹ്ലെ യോഗ ഭാരത് സേ നിക്കൽ കേ സാരെ ദുനിയാ മേ ഗയാ ഹൈ. ഫിർ സേ യോഗാസന കീ ഫസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കർക്കെ ഉസ്കോ പുനഃ ഭാരത് മേ ഏക് ബഡാ കാര്യക്രമ കേ രൂപ മേ ആയോജിത് കരേംഗേ. ഭാരത് മേ കോമൺവെൽത്ത് കാ ജബ് ആയോജൻ കരാ ജായേഗാ തബ് ഉസ്മേ സ്വദേശി ഗെയിംസ് യാ തോ ഭാരതീയ സ്പോർട്സ് കേ രൂപ മേ യോഗാസന കോ ഭീ സ്ഥാൻ ദിയാ ജായേഗാ.
0: ഓപ്പറേഷൻ സിന്ധൂർ വേളയിൽ അതിർത്തി രക്ഷാസേന നടത്തിയ മികച്ച പ്രവർത്തനങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു. രാജസ്ഥാനിലെ ബീക്കാനീർ സാഞ്ചു പോസ്റ്റിൽ BSFന്റെ പ്രഹരി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കാക്കുന്നതിനൊപ്പം അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ BSFന് സാധിച്ചതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അതിർത്തി ഔട്ട്പോസ്റ്റുകളിൽ പുതുതായി നിർമ്മിച്ച 14 വനിതാ ബാരക്കുകളുടെ വെർച്വൽ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ സുഗമവും സുരക്ഷിതവുമായ പേയ്മെന്റ് സംവിധാനങ്ങളുടെ ആവശ്യകത മന്ത്രി ചൂണ്ടിക്കാട്ടി. കൃത്യസമയത്തുള്ള ഇടപാടുകൾ ഉറപ്പാക്കുന്നതിനും പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുന്നതിനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകുന്നതിനും CBSEയെ സഹായിക്കണമെന്ന് അദ്ദേഹം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 എത്തുന്ന കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ധരംശാലയിൽ തുടക്കമായി. 1-ാം ക്വാളിഫയറിൽ ടോസ് നേടിയ ഗുജറാത്ത് റോയൽ ചലഞ്ചേഴ്സ്

ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29-ന് രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31-ന് അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ PV സിന്ധുവും പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്തോനേഷ്യൻ താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചാണ് സിന്ധു ടൂർണമെന്റിന്റെ രണ്ടാം റൌണ്ടിൽ കടന്നത്. പുരുഷ ഡബിൾസിൽ അമേരിക്കൻ ജോഡികളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സഖ്യം രണ്ടാം റൌണ്ടിൽ സ്ഥാനം ഉറപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് കോഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1-ാം ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്. ഇനി കേൾക്കാം ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട് കാവാലം ശ്രീകുമാർ പാടിയത്.

റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ എഫ്എമ്മിൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 കെ വി ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ എഫ്എമ്മിൽ.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ സി എച്ച് ക്രോസ് റോഡ് ഈസ്റ്റ് നടക്കാവ് കോഴിക്കോട്.
5: ഇന്നത്തെ ലളിതഗാനങ്ങളിൽ അവസാനമായി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം.

ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. എഫ് എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് 12 വർഷം. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. കൊല്ലം ഉമയനല്ലൂരിൽ ദേശീയപാതയുടെ ഭാഗമായി പണികഴിപ്പിച്ച അണ്ടർപാസിലെ ഗതാഗതക്കുരുക്കിന് പരിഹാര നടപടികൾ ഉറപ്പാക്കാൻ വിഷ്ണുമോഹൻ MLA ജില്ലാ കളക്ടർ ആനി ജൂല തോമസും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കേരളത്തിൽ കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൻ്റെ 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: 96.6 Real FM.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: പ്രശസ്ത നാടക കലാകാരനും ആകാശവാണി എ ഗ്രേഡ് റേഡിയോ നാടക നടനുമായ നിലമ്പൂർ മണിയുടെ കലാജീവിതത്തിലെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും തുടർന്ന് കേൾക്കാം ഇന്ന് ആർട്ട് കഫേയിൽ.
3: പിള്ളസാറിന്റെ ഒരു സ്കൂൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വേറെ ഒന്നാണല്ലോ.
4: തീർച്ചയായിട്ടും സാധാരണ നാടകമല്ല, ജീവിതം പകർത്തിയാൽ മതി, അഭിനയിക്കേണ്ട, പെരുമാറിയാൽ മതിയായിരുന്നു അദ്ദേഹത്തിന്റെ. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗിൽ ഒരു അക്ഷരം പോലും മാറിക്കഴിഞ്ഞാൽ എല്ലാം ചില്ലുകൊട്ടാരം പോലെ താഴെ പോവുകയും ചെയ്യും. ആ ഒരു ക്രാഫ്റ്റിൽ നിന്ന് പരിശീലിച്ച് അദ്ദേഹം ഓരോ കഥാപാത്രത്തിൻ്റെയും പിൻഭാഗം നമ്മളെ പഠിപ്പിക്കും ആദ്യം. അതായിരുന്നു ഏറ്റവും വലിയ ഒരു പള്ളിയിൽ അച്ഛനാണെങ്കിൽ അയാൾ ഇവിടുന്ന് ഏത് സെമിനാരിയിൽ കഴിച്ചു, എന്തെല്ലാം ചെയ്തു, എങ്ങനെ വളർന്നു എന്നൊക്കെ നമ്മൾ ബോധവാനാവണം. ഒരു വേശ്യയാണെങ്കിൽ അവൾ എങ്ങനെ എങ്ങനെയായി, അത് ഏതെല്ലാം ചീത്ത വഴിയിലൂടെ പോയി, എങ്ങനെ അവൾ പ്രോസ്റ്റിറ്റ്യൂട്ടായി, അത് ഈ നടി ശീലിക്കണം. ഇങ്ങനെയായിരുന്നു ഓരോ ക്യാരക്ടറിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിക്കണം, കഥ പഠിക്കണം. നാടകത്തിലെ കഥയുണ്ടാവില്ല, അങ്ങനെ പഠിച്ചാലേ കഥാപാത്രത്തിന് പൂർണ്ണത കിട്ടും.
3: ഉള്ളിൽ നിന്ന് തന്നെ നമ്മുടെ അതായി തീരാനുള്ള ഒരു വഴിയാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അത് ഒരു വലിയ ഒരു പഠിപ്പ് തന്നെയാണ്
4: തീർച്ചയായിട്ടും. പിന്നെ ഓരോ സമൂഹത്തിൽ ഇപ്പോൾ വലിയ നിറഞ്ഞ സമ്പന്നമായൊരു കുടുംബത്തിലൊരു കുടുംബനാഥൻ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലൊരു മരണാവസ്ഥ ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു ഇടത്തരം കുടുംബത്തിൽ കുടുംബനാഥൻ മരിച്ചാൽ അവിടെ മറ്റൊന്നാവും. നേരെ ഒരു ചേരിയിലെ ഒരു കുടുംബനാഥൻ മരിച്ചാൽ അതും മരിച്ചത് കുടുംബനാഥനാണ്, പക്ഷെ സങ്കടങ്ങൾ വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണമെന്നാണ് സാർ എന്നെ പഠിപ്പിച്ചത്.
3: ഇതുപോലുള്ള വേഷങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്ക് ഈ വേഷങ്ങൾ നമ്മെ ആവേശിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ?
4: തീർച്ചയായിട്ടും.
3: അത് താങ്കളുടെ ജീവിതത്തെ ഒരു സംഘർഷത്തിലാക്കിയിട്ടുണ്ടോ?
4: ഉണ്ട്. ഭക്തകവി പൂന്താനം എന്ന നാടകത്തിൽ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ആദ്യമായിട്ട് കിട്ടിയ നാടകം അതാണ്. അത് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ഞാൻ നാടകം നിർത്തിയ സമയത്താണ് വീണ്ടും ആ പൂന്താനത്തിലൂടെ തുടങ്ങുന്നത്. പൂന്താനത്തിൻ്റെ 30 വയസ്സ്, 55 വയസ്സ്, 85 വയസ്സ്, ഈ മൂന്ന് കാലഘട്ടങ്ങളിലൂടെയാണ് നാടകം പൂർണ്ണമാകുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും മാനസികമായിട്ടും ഒരു പൂന്താനമായിരുന്നു ആ കളിച്ച 10-500 നാടകം കളിക്കുമ്പോഴും ഞാനൊരു മനസ്സുകൊണ്ടൊരു പൂന്താനമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് നന്നായിട്ട് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഗുരുവായൂർ അമ്പലനടയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇന്നുവരെ മറ്റൊരു നാടകം കളിച്ചിട്ടില്ല. അതൊരു മുസ്ലിമായ

0: ഞാൻ പൂന്താനമായി കളിച്ചാണ് ആ നാടകം അവിടെ അവതരിപ്പിച്ചത്. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മഹാഭാഗ്യവും പുണ്യവുമാണ്. അപ്പോൾ അങ്ങനെ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മുടെ സംസാരത്തിലും നടപ്പിലും നോക്കിലും എന്തിലും അങ്ങനെ പക്വത ഉണ്ടാവണം. അതാണ് ഒരു നടന്റെ ധർമ്മം.
1: ഇത്രയും വെല്ലുവിളികളുള്ള ഒരു ജീവിതമാണ് ഒരു നടന്റേത്, അല്ലെങ്കിൽ ഒരു നടിയുടേത്. സ്വാഭാവികമായിട്ടും പല സംഘർഷങ്ങൾ അവരുടെ സ്വകാര്യ ജീവിതത്തിനെ കുറച്ചും കൂടി ഒരു കലുഷമാക്കുമോ?
0: ഇല്ല എന്ന് പറയുന്നത് തെറ്റാണല്ലോ. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം, പക്ഷെ അതിനതിജീവിക്കാൻ അഭിനേതാവിന് അഭിനേത്രിക്കും സാധിക്കണം. കലുഷമായ പ്രത്യേകിച്ച് ഒരു വല്ലാത്ത സാഹചര്യത്തിലായിരിക്കാം അതിന് നേരെ വിപരീതമായ കഥാപാത്രം നമ്മൾ ചെയ്യേണ്ടി വരുന്ന സ്റ്റേജിൽ. അപ്പോൾ പഴയതിനെ ഒന്ന് തൽക്കാലം ഒതുക്കി കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ ചില ചില്ലറ പാകപ്പഴകളും അവസരങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം സ്വന്തം രണ്ട് മക്കൾ മരിച്ചു കിടക്കുമ്പോൾ പോയി സ്റ്റേജിൽ ചിരിച്ചുകൊണ്ട് നാടകം അഭിനയിച്ചൊരു നടനുണ്ടായിരുന്നു. എളുപ്പമില്ല, മരിച്ചുപോയി. സ്വന്തം രണ്ട് മക്കൾ മരിച്ചു കിടക്കുന്നു, ആ ഡെഡ് ബോഡി മറവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഹാസ്യ കഥാപാത്രം അയാൾക്ക് സ്റ്റേജിൽ ചെയ്യേണ്ടിയിരുന്നു. അയാൾ ചെയ്തു. അപ്പം അതും അഭിനയത്തിൻ്റെ മറ്റൊരു മുഹൂർത്തമാണല്ലോ. അങ്ങനെ സ്വയം മറക്കാനും എന്തിനൊരു പരിധിക്കുള്ളിൽ നിർത്താനും ഒരു നടൻ ആദ്യം പരിശീലിക്കണം.
1: നമ്മുടെ നാട്ടിൽ നാടകത്തിൽ വളരെ പ്രഗത്ഭരായ നടന്മാരുണ്ട്. അവരുടെ ആ പ്രാഗൽഭ്യത്തെ ഒന്നുകൂടി സമൂഹം അംഗീകരിച്ച് കണ്ടിട്ടുള്ളത് സിനിമയിലേക്ക് എത്തുമ്പോഴാണ്.
0: തീർച്ചയായും.
1: അതേസമയത്ത് സിനിമയേക്കാൾ ക്രാഫ്റ്റും സിദ്ധിയും സമഗ്രതയും ആവശ്യമുള്ളൊരു കലയാണ് നാടകകല.
0: അതെ.
1: അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ, ഈ ഒരു അംഗീകാരത്തിൽ വരുന്ന ഒരു സമീപന വ്യത്യാസം മണിയേട്ടൻ കണ്ടിട്ടില്ലേ?
0: എനിക്ക് പറയുമ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്ന പോലെയല്ല. സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ ആഗ്രഹം നിലമ്പൂർ ബാലേട്ടനാണ് എന്നെ പിന്നെ സിനിമയിലേക്ക് കൊണ്ടുപോയത്. എനിക്ക് അദ്ദേഹം സംവിധാനം ചെയ്ത അന്യരുടെ ഭൂമി പിന്നെ ഒന്നിരുടെ പടങ്ങളിലൊക്കെ എന്നെ അഭിനയിപ്പിച്ചെങ്കിലും എനിക്ക് താല്പര്യം നാടകത്തിൽ അഭിനയിക്കാനായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി സാമ്പത്തികത്തെക്കാളുപരി മനസ്സിനുള്ള ഒരു ബലം. എന്താ അത് പറയുക, നല്ലൊരു നാടകം നല്ലൊരു വേഷം ചെയ്ത് നമ്മൾ വേർത്തൊലിച്ച് വരുമ്പോൾ പ്രേക്ഷകൻ നമ്മുടെ ഏറ്റുവാങ്ങുമ്പോൾ ഒരു സന്തോഷം പണത്തെക്കാൾ വലുതാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ എത്രയോ സന്ദർഭങ്ങൾ സിനിമയിലുണ്ടായിട്ടും അതെല്ലാം കളഞ്ഞ് നാടകത്തിന് മുൻതൂക്കം കൊടുത്ത് ഇത്രയും കാലം നിന്നത്. അതിനെനിക്ക് നിരാശയില്ല. പേരും പ്രശസ്തിയും പണവും ഒക്കെ ധാരാളം അവിടെ കിട്ടും, പക്ഷെ ഈ ഒരു സംതൃപ്തി അവിടെ കിട്ടില്ലല്ലോ. ഞാൻ അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്.
1: നമ്മുടെ ജീവിതത്തെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു, നമ്മൾ എങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നനുസരിച്ചാണ് നമ്മുടെ പ്രവൃത്തികൾ.
0: അത്
1: അപ്പോൾ അത് മറ്റൊരു അളവ് പോലെ അല്ലെങ്കിൽ വേറൊരു പൊതു മാനകം വെച്ച് അളക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് മണിയേട്ടൻ്റെ സ്വാനുഭവത്തിലൂടെ പറഞ്ഞു വരുന്നത്.
0: എൻ്റെ അനുഭവം എൻ്റെ വിശ്വാസവും അതാണ്.
1: മണിയേട്ടൻ്റെ ഒരു ഇത്രയും ദീർഘ സർവീസുകൾ, സ്റ്റേറ്റ് അവാർഡുകൾ, പുരസ്കാരങ്ങളാലൊക്കെ അങ്ങ് വേണ്ട പോലെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. വേഷങ്ങളുടെ കാര്യത്തിൽ നമ്മൾ തിരിഞ്ഞാലോചിക്കുമ്പോൾ പൂന്താനത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ നമുക്കൊരു കൂടുതൽ ഒരു അതൊരു തന്മയീഭാവം ഉണ്ടായ വേഷത്തെ കുറിച്ച് പറഞ്ഞു. താങ്കൾ ഇപ്പോൾ വിശ്വ കേരള കലാസമിതിയിൽ അഭിനയിച്ച മൂന്ന് വ്യത്യസ്ത വേഷങ്ങളെ കുറിച്ചും പറഞ്ഞു. അല്ലാതെ നമുക്കൊരു ചലഞ്ചായിട്ട് മുന്നിലേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു അസാധ്യം എന്ന് തോന്നുന്ന തരത്തിലേക്കൊക്കെ താങ്കളെ പിടിച്ച് ഒലച്ചിട്ടുള്ള വേഷങ്ങളും സ്വാഭാവികമായിട്ടുണ്ടായിട്ടുണ്ടാവും.
0: അത് ഈശ്വരന്റെ മേൽവിലാസം എന്നൊരു നാടകമുണ്ട്. അത് ഞരളത്ത് രാമൻ പൊതുവാളിന്റെ ജീവിതകഥ എന്നാൽ അത് പേര് മാറ്റി ശ്രീധര പൊതുവാളാക്കി. ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ വളരെയധികം ഞാൻ സ്വയം പരിശീലിക്കേണ്ടി വന്നിട്ടുണ്ട്. 5 വർഷത്തോളമായി ഞാൻ നാടകം കളിച്ചു. എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മറ്റൊരു വേഷം ആ ശ്രീധര പൊതുവാളാണ്. ഒരു കല്ലിനെ പോലും കരയിക്കുന്ന ഒരു കഥയായിരുന്നു അത്. എല്ലാം കൊണ്ടും നമ്മുടെ ഞരളത്തിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. അത് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പൂന്താനത്തിനെ പോലെ ഒരു ട്രീറ്റ് അതിനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചില കഥാപാത്രങ്ങൾക്ക് വേണ്ടി നമ്മളൊന്ന് സ്വയം മാറാനും മണി എന്ന ഞാൻ ആ ക്യാരക്ടറാവാനും കുറേ സമയത്ത് മാസങ്ങളോളം പരിശ്രമിച്ചിട്ടൊക്കെയാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. അതിനുള്ള ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് മലയാള നാടകവേദിയിൽ ഒരു കസേര കിട്ടിയത് ഈ ഒരു ഈശ്വരൻ്റെ മേൽവിലാസത്തിലെ ശ്രീധര പൊതുവാൾ എന്ന കഥാപാത്രം. അത് ഫ്രാൻസിസ് ടിമാവേലിക്കര എന്ന പ്രഗത്ഭനായ എഴുത്തുകാരനാണ് അത് ചെയ്തത്. പിന്നെ അതിനുവേണ്ടി എനിക്ക് പാടിയത് കലാമണ്ഡലം ഹൈദരല്ലിയായിരുന്നു. അതും എൻ്റെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ കുറച്ച് ക്ലേശിച്ചാൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം.
1: ഏത് കലാരംഗം എന്നല്ല, മനുഷ്യരുടെ ജീവിതത്തിൽ എല്ലാ തുറകളിലും മനുഷ്യനും മനുഷ്യനും തമ്മിൽ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും നിൽക്കുമ്പോൾ തന്നെ അവരൻ ഒരു ശത്രുവാണ് എന്നുള്ള ഒരു ഉത്ബോധം പല മനുഷ്യർക്കും ഉണ്ട്. കലാമേഖലയാകുമ്പോൾ അരക്ഷിതത്വം ഒരു സുരക്ഷിതത്വത്തെ മുൻനിർത്തി അത് കുറച്ച് കൂടുതലുമായിരിക്കും. മുനിയേട്ടൻ്റെ അനുഭവം എന്താണ്?
0: എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ കൃത്യനിഷ്ഠകളും സത്യസന്ധയും പുലർത്തി പോകുന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതുകൊണ്ടാണ് എൻ്റെ 3 മക്കളെ ഞാൻ നല്ല നിലയിലെത്തിച്ചത്. ജീവിതത്തിൽ ഒരു രൂപ പോലും കടമില്ലാതെ ഇന്നും ജീവിക്കുന്നത്. അതാ ജീവിതം എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ പരിശുദ്ധി ഞാൻ എൻ്റെ ജീവിതത്തിലും കാണിക്കാൻ തുനിഞ്ഞിട്ടുണ്ട് ഇതുവരെ. അതിനെൻ്റെ ഭാര്യയാണ് എൻ്റെ ഏറ്റവും വലിയ പിന്തുണ.
1: നല്ലൊരു കുടുംബം എന്ന് പറയുന്ന ഒരു ഫ്രെയിം ഒരു മനുഷ്യനെ വളരാനും പറക്കാനും സഹായിക്കുന്നു എന്നുള്ളതാണ് മണിയേട്ടൻ്റെ ജീവിതം നമ്മളോട് പറയുന്നത്.
0: അതെ അതെ.
1: കലാകാരന്മാർക്ക് പലപ്പോഴും അവരെ ആവേശിക്കുന്ന ഒരു കല

0: ഉണ്ടാക്കുന്ന എക്സൈറ്റ്മെന്റ് പലപ്പോഴും അവരെ സ്വയം നിയന്ത്രിച്ച് നിർത്താൻ കഴിയാത്ത വിധം കീഴ്പ്പെടുത്തി കളയുകയും തകർത്ത് കളയുകയും ചെയ്യുന്ന കാഴ്ച മുന്നേറ്റം ഒരുപാട് കണ്ടിട്ടുണ്ട്.
1: ധാരാളം കണ്ടിട്ടുണ്ട്. നമ്മൾ സ്വയം കലാകാരനാണെങ്കിലും കലാകാരനൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ ആർക്കും കലാരംഗത്ത് തുടർന്ന് നിൽക്കാം, ഒരു നല്ല ജീവിതം നയിക്കാം. പക്ഷെ പലരും, എല്ലാവരും എന്നല്ല, പലരും അത് വിട്ടുകളയുന്നു. കലാകാരനാവണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആവണം, കലാകാരി ആവണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആവണം എന്ന ധാരണ വേറെ രീതിയിൽ ചിന്തിച്ചാൽ പരാജയം ഏത് ഫീൽഡിലാണെങ്കിലും ഉണ്ടാകും, കലാരംഗത്താകുമ്പോൾ കൂടുതലുണ്ടാകും.
0: താങ്കൾ കലാ അവതരണത്തിനായിട്ട് ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ളത്
1: ധാരാളം.
0: അപ്പോൾ അതിൽ കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്ന സഞ്ചാരങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും.
1: ഏറ്റവും എനിക്കിഷ്ടം കേരളത്തിൽ നാടകം കളിക്കുന്നതിനേക്കാളും ഇഷ്ടം കേരളത്തിന് പുറത്ത് നാടകം കളിക്കുന്നതാണ്. കാരണം നോർത്ത് ഇന്ത്യൻ ടൂറൊക്കെ പോകുമ്പോഴേ നമ്മളെ കാത്ത് ദിവസങ്ങളോളം മാസങ്ങളോളം കാത്തിരിക്കും അവിടുത്തെ ജനങ്ങൾ. അവർക്ക് ഇങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു കലാപരിപാടിയാണല്ലോ ഇത്. കാത്തിരിക്കും, കാത്തിരുന്നതിന് ശേഷം നമ്മൾ നാടകം അവർ വളരെ ശ്രദ്ധയോടെ കണ്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം വീണ്ടും അവിടെ താമസിക്കുമ്പോൾ ആ കഥാപാത്രങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ ഒരു വിഭാഗം ആൾക്കാർ വന്ന് നമ്മൾ അവിടുന്ന് ആ നഗരത്തോട് ഗ്രാമത്തോട് വിട്ടു പോരുമ്പോൾ വരെ അവർ നമ്മുടെ കൂടെ ഉണ്ടാകും. അതാണ് കേരളത്തിന് പുറത്തുള്ള മലയാള നാടക ആസ്വാദകരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അവരെന്നും നമ്മൾ ഓർക്കുകയും ചെയ്യും, നമ്മുടെ കഥാപാത്രങ്ങളെ ഓർക്കും. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത് തെറ്റാണോ എന്നെനിക്കറിയില്ല, എന്നാൽ പോലും കേരളത്തിൽ നാടകം കളിക്കുന്നതിനേക്കാളും ഇഷ്ടം കേരളത്തിന് പുറത്ത് നാടകം കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു സുഖം തന്നെയാണ്.
0: നടനത്തിനപ്പുറത്ത് എന്തെങ്കിലും മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ?
1: ഇല്ല ഇല്ല, നാടകം തന്നെയാണ്.
0: ഈ ഒരു 4 പതിറ്റാണ്ടിനിടയിൽ നാടകത്തിൻ്റെ സങ്കേതങ്ങളിലും അവതരണത്തിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ പല കാര്യങ്ങളിലൂടെ വന്നു കടന്നു വന്നു.
1: ഓ,
0: പക്ഷെ അതിൽ മാറാതെ നിൽക്കുന്ന ഒരു ഘടകം, താങ്കൾക്ക് മാറിയിട്ടില്ല എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു ഭാഗം നാടകത്തിൻ്റെ ഒരു ആത്മാവിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശരീരത്തിൽ നിൽക്കുന്നത് ഏതാണ്?
1: നാടകത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് കേറ്റിയും പിന്നെ എന്നൻപിള്ളയും അവരൊക്കെ വരുത്തി വെച്ച ആ മാറ്റങ്ങൾ ഇടയ്ക്ക് തേയ്മാനം വന്നുപോയി, ഇപ്പോൾ വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ അത് പിന്നെ മാത്രമല്ല, ഇപ്പോൾ മേക്കപ്പിൽ, അഭിനയത്തിൽ, അതേപോലെ രംഗ സംവിധാനത്തിൽ എല്ലാം പുതിയ പുതിയ മാറ്റങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. മാറ്റം വേണം, ആ മാറ്റത്തെ നമ്മൾ നന്നായിട്ട് ഉൾക്കൊള്ളുകയും വേണം. പഴയത് മാത്രമാണ് നല്ലത്, പഴയ രീതി മാത്രമാണ് നല്ലത് എന്ന ആ ഒരു ചിന്ത നമ്മൾ മാറ്റിയേ തീരും. മാറ്റം ഏതിലും വേണം, എല്ലാ രംഗത്തും വേണം.
0: മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്.
1: അതെ അതെ അതെ അതെ,
0: ആ ഒരു തത്വമാണ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നത്.
1: പിള്ള സാറിൻ്റെ ഒരു ഡയലോഗുണ്ട്, തെറ്റ് തെറ്റല്ല അത് അറിവുകളാണ്, പക്ഷേ തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് തെറ്റുന്നതാണ് തെറ്റ്.
0: അദ്ദേഹത്തെ പോലെയുള്ള വലിയ മഹാഗുരുക്കന്മാരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അതൊരു തലമുറയ്ക്ക് കിട്ടിയ ഭാഗ്യം തന്നെയാണ്,
1: എൻ്റെ ജന്മപുണ്യം.
0: വീട്ടിൽ നിന്നിങ്ങനെ വിട്ടു നിൽക്കുമ്പോൾ, ഇപ്പോൾ താങ്കൾ മക്കളെയും കുടുംബത്തെയും കുറിച്ച് വളരെ സ്നേഹവായ്പോടു കൂടി സംസാരിച്ചു, എന്നാൽ മണിയേട്ടൻ വീട്ടിൽ ചിലവഴിച്ചതിനേക്കാൾ കൂടുതൽ സമയം അരങ്ങുകളിൽ ചിലവഴിച്ച മനുഷ്യൻ.
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ വീട്ടുകാർക്ക് അതായിട്ട് പൊരുത്തപ്പെട്ടിരിക്കും, കാരണം മക്കൾ ഇപ്പോൾ കാണുന്നത് അച്ഛൻ നാടകവണ്ടിയിൽ വന്നിറങ്ങുന്ന കാഴ്ചയായിരിക്കും. അപ്പോൾ അവരുടെ ഒരു സമീപനം എങ്ങനെയാണ്? സമീപനമല്ല, അതിൻ്റെ ഒരു കാലത്തെ ആ സമയത്തെ മണിയേട്ടൻ എങ്ങനെയാണ് നോക്കുന്നത്?
1: എനിക്ക് സത്യം പറഞ്ഞാൽ പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്, കാരണം ദിവസങ്ങളോളം മാസങ്ങളോളം ഒക്കെ കുട്ടികളെ വിട്ടു നിൽക്കുക, വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടന്നു പോകുന്നു. സാമ്പത്തികമല്ല, കുട്ടികൾ വളരുന്ന സമയത്ത് നമ്മൾ കൂടെ എപ്പോഴും വേണം, അത് ഏകദേശം ഒരു 10 മാസത്തോളം നമ്മളെപ്പോഴും സ്റ്റേജിലായിരിക്കും, 2 മാസം മാത്രമേ വീട്ടിൽ കാണൂ. അപ്പോൾ ചിലപ്പോൾ വിഷമിക്കാറുണ്ട്, പിന്നെ എല്ലാ സുഖങ്ങളും പിന്നെ ഒരുമിച്ച് കിട്ടില്ലല്ലോ. അപ്പോൾ പ്രത്യേകിച്ചും നിറവയറോടുകൂടി ഇരിക്കുന്ന ഭാര്യ കിലോമീറ്റർ താണ്ടി ട്രെയിനിൽ വന്ന് ഷൊർണൂരും തൃശ്ശൂരും വന്ന് കുട്ടികൾ ചെറിയ കുട്ടികളായിട്ട് വന്ന് അവ പ്ലാറ്റ്ഫോമിൽ വെച്ച് അവരൊന്ന് കണ്ട് ഒന്ന് താലോചിച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ അവരെ തിരിച്ചയച്ച് നാടകസ്ഥലത്തേക്ക് പോകുമ്പോഴൊക്കെ ഉള്ളിലൊരു നോവ് ഉണ്ടായിരുന്നു പണ്ടൊക്കെ, ഇപ്പോൾ അതൊരു സുഖമാണ്.
0: എന്തായാലും ആ ഒരു സുഖം, ഒരു കലാകാരൻ ആഗ്രഹിക്കുന്ന സുഖം മണിയേട്ടൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ്, മണിയേട്ടൻ്റെ കലാജീവിതം ആകുന്ന ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ് നമ്മൾ ശ്രോതാക്കളുമായി തരുന്നതിന് പങ്കുവെച്ചത്.
1: ശ്രോതാക്കളാണ് നമ്മുടെ ശക്തിയും ബലവും ഒക്കെ, അത് നാടകമായാലും സ്റ്റേജിലായാലും റേഡിയോയിലായാലും എവിടെ, അവരില്ലെങ്കിൽ നമ്മളൊന്നും ഇല്ലല്ലോ. എനിക്ക് വേറൊരു വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ KT മുഹമ്മദിൻ്റെ സമ്മതം എന്നൊരു നാടകത്തിൽ, റേഡിയോ നാടകോത്സവത്തിൽ വന്ന നാടകമാണ്, റെക്കോർഡിങ് കഴിഞ്ഞ് നമ്മൾ പോയി. പിന്നെ ഒരിക്കൽ കുട്ടനാടിൽ പോയിട്ട് പിന്നെ ഒരു ഹോട്ടലിൽ ഇരിക്കുമ്പോൾ അവിടെ ഇതിന് ചർച്ച നടക്കുക, രാത്രിയാണ്, നാടൻ കഴിഞ്ഞ് വന്നപ്പോൾ ചർച്ചയാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ എൻ്റെ നാടകത്തിൽ എൻ്റെയും എൻ്റെ ജോഡിയായിട്ട് അഭിനയിച്ച പെണ്ണിൻ്റെയും ഡയലോഗൊക്കെ അവർ പരാമർശിക്കും.

0: അപ്പോൾ അവർ ഞാൻ വിചാരിച്ചു എന്നെ കളിയാക്കാൻ വേണ്ടിയാണോ ഈ കുട്ടനാട്ടിൽ പാതിരക്കി എന്നപ്പോൾ. അപ്പോൾ അവരതേപ്പറ്റി വല്ലാതെ സമർത്ഥിക്കുകയാണ് ആ ക്യാരക്ടർ, രണ്ട് ക്യാരക്ടറിനെ പറ്റിയും. അപ്പോൾ ഞാൻ അവരോട് ചെന്ന് പറഞ്ഞു, നിങ്ങളെന്തിനാ ഇങ്ങനെ ആ ക്യാരക്ടർ ഇന്ന് ഇഷ്ടപ്പെട്ടില്ല? ഇഷ്ടപ്പെട്ടു, പിന്നെ എന്താ ഇങ്ങനെ കളിയാക്കുന്നത്? ആ നാടകമല്ലേ, ആ ക്യാരക്ടറാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരെന്നെ എങ്ങനത്തൊക്കെ ചെയ്തു എന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ നാടകത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വിസ്മയം, വേറെ എവിടെ പോയാലും കിട്ടില്ല.
1: ജീവിതം അത്തരം വിസ്മയങ്ങൾ ഇനിയും താങ്കൾക്കായി കാത്തു വെച്ചിട്ടുണ്ട്.
0: കാത്തിരിക്കുക,
1: നാടക വഴിയിൽ യാത്ര തുടരുക. നന്ദി
0: നന്ദി നന്ദി നന്ദി.
2: പ്രശസ്ത നാടക കലാകാരൻ നിലമ്പൂർ മണിയുടെ കലാജീവിതത്തെക്കുറിച്ചാണ് ആർട്ട് കഫേയിൽ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ധന്യ സി എസ്.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ സുവർണ മലരുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പിക്നിക് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനത്തോടെ ആരംഭിക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജി ദേവരാജൻ. യേശുദാസ് പാടിയ ഈ ഗാനം ഇന്നലെ ഇന്ന് എന്ന ചിത്രത്തിൽ നിന്നും.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന.

0: സുവർണ മലരുകൾ.
1: ഒരു കൊച്ചു സ്വപ്നം ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ONV കുറുപ്പ്, സംഗീതം MB ശ്രീനിവാസൻ.

വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

സുവർണ മലരുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പേൾവ്യൂ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും മാധുരിയും പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ വയലാർ, ദേവരാജൻ.

0: സുവർണ മലരുകൾ.
1: രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ. യേശുദാസ് പാടിയ ഈ ഗാനം കൊച്ചു തെമ്മാടി എന്ന ചിത്രത്തിൽ നിന്നും.

0: മാത്രം
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: സുവർണമലരുകളിൽ ഇനി പി ജയചന്ദ്രനും ഒപ്പം ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സാഗരം ശാന്തം. രചന ONV കുറുപ്പ്. സംഗീതം MP ശ്രീനിവാസൻ.

0: സുവർണ മലരുകൾ.
1: ഇനി കേൾക്കാം പ്രാർത്ഥന എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എ ടി ഉമ്മാർ.

ഇനി ആലിംഗനം എന്ന ചിത്രത്തിനു വേണ്ടി ജാനകി പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ ബിച്ചു തിരുമല, എ ടി ഉമ്മാർ.

0: സുവർണ മലരുകൾ.
1: കളിത്തോഴൻ ഈ ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

ഇന്നത്തെ സുവർണമലരുകളിൽ അവസാനമായി പുഴ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കരൻ്റെ വരികൾക്ക് എം കെ അർജുനൻ്റെ സംഗീതം.

ഇന്നത്തെ സുവർണമലരുകളിൽ അവസാനമായി പുഴ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കരൻ്റെ വരികൾക്ക് എം കെ അർജുനൻ്റെ സംഗീതം.

0: ഒരു തെരുവിന്റെ കഥ. കോഴിക്കോട് നഗരമധ്യത്തിൽ തന്നെയാണ് CSI പള്ളിയും BEM സ്കൂളും. BEM സ്കൂളിനും മറ്റും സ്ഥലം ലഭിച്ചതിൻ്റെ പശ്ചാത്തലമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യത്തെ കോഴിക്കോട്ടെ ബാസൽ മിഷണറിയായ റെവറൻ ജെ ഫ്രിറ്റ്സ് ആണ് 1846 ഈ സ്കൂൾ തുടങ്ങുന്നത്. ആദ്യത്തെ 37 വർഷം ക്രിസ്ത്യൻ കുടുംബത്തിലെ കുട്ടികളും അതുപോലെ തന്നെ അനാഥരായ കുട്ടികളും മാത്രമടങ്ങിയ ഒരു ബോർഡിംഗ് സ്കൂളായിരുന്നു ഇത്. ഇതേക്കുറിച്ച് മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ ഷിനോയ് ജസിന്തിൻ്റെ നിരീക്ഷണങ്ങൾ.
1: കോഴിക്കോട് നഗരം എന്ന നിലയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇങ്ങനെ ബോർഡിങ്ങോട് കൂടിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്ന് ഒരുപാട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 1846 റെവറൻ GM ഫ്രിറ്റ്സ് നിർമ്മിച്ച അല്ലെങ്കിൽ ആരംഭിച്ച ബോർഡിംഗ് സ്കൂളാണ് ഇന്നത്തെ നമ്മുടെ BEM സ്കൂളായിട്ട് മാറുന്നത്. ഇന്നത് ബോർഡിംഗ് സ്കൂളല്ല, പെൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ഇത്തരം സ്കൂളുകളെയാണ് നമ്മൾ ബോർഡിംഗ് സ്കൂളുകൾ എന്ന് പറയുന്നത്. അവിടെ ഡേ സ്കോളേഴ്സും ഉണ്ടായിരുന്നു. അതുപോലെ ഇത്തരം സ്കൂളുകളിൽ പ്രത്യേകിച്ച് ഈ ബോർഡേഴ്സായിട്ടുള്ള കുട്ടികളുള്ള സ്ഥലത്ത്, ഇൻമേറ്റ്സ് ഉള്ള സ്ഥലത്ത് അവർ പഠിപ്പിച്ചിരുന്ന പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. കാരണം എല്ലാ സ്കൂളും പഠിപ്പിക്കുന്ന മാതിരി ജോഗ്രഫി, ജോമെട്രി, മറ്റേ അറത്മെറ്റിക്, ലാംഗ്വേജ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ചില സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു. അതാണ് ഹോം സയൻസ്, അതുപോലെ നീഡിൽ വർക്ക്. നീഡിൽ വർക്കിന് ആ ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യമാണ് അവർ കറിക്കുലത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും ഒരു ജെൻഡർ ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവരെ ഒരു ഹോം മേക്കറായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൻ്റെ പ്രധാന ഭാഗമായിട്ടാണ് നോക്കിക്കാണണമെങ്കിലും അതോടൊപ്പം തന്നെ അവർക്ക് സ്വന്തം ജീവിതം, ഒരു ഏണിംഗ് മെമ്പർ എങ്ങനെയാവാം എന്നുള്ളതും കൂടി പഠിപ്പിക്കാനും കൂടെ ഇത് ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. 1875 തന്നെ 65 ഇൻമേറ്റ്സ്, അതായത് ബോർഡേഴ്സായിട്ടുള്ള കുട്ടികൾ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു എന്ന് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. 1868 എന്തോ കാരണം കൊണ്ട് ബോർഡിംഗ് നിർത്തലാക്കുന്നുണ്ടെങ്കിലും 1906 ഇത് പുനരാരംഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സെക്കൻഡറി സ്കൂൾ തലത്തിൽ കിൻഡർ ഗാർഡൻ ടീച്ചിങ്ങും കറിക്കുലത്തിൻ്റെ ഭാഗമായിരുന്നു. അതായത് ഉയർന്ന കുട്ടികൾ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അതുപോലെ കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ഡ്രില്ല് ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റായിട്ട് അവിടെ ഉണ്ടായിരുന്നു, ടൈം ടേബിളിലുണ്ടായിരുന്നു.
0: BEM സ്കൂളിനും മറ്റും സ്ഥലം ലഭിച്ചതിൻ്റെ ആധാരത്തിൽ സാക്ഷികളായിട്ടുള്ളത് ബ്രണ്ണൻ സായിവും ഹെർമൻ ഗുണ്ടർട്ടുമാണ്. ആ രേഖയിൽ എഴുതിയിരിക്കുന്നത് ഇനി പറയും പ്രകാരമാണ്. ഇതിനാൽ ത്വരിതപ്പെടുത്തുന്നത് എന്തെന്നാൽ, ഈ രേഖ ചമയ്ക്കുന്നത് എല്ലാവരും അറിയാൻ വേണ്ടിയാണ്. എന്തെന്നാൽ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഫ്രാൻസിസ് കാർണൽ ബ്രൗൺ തൻ്റെ കോഴിക്കോട്ടുള്ള വസ്തുവകകൾ വിൽപ്പന നടത്തുവാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതുപ്രകാരം ഈ വസ്തുവകകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബംഗ്ലാവുകൾക്കും ഔട്ട് ഹൗസുകൾക്കും പുറമേ മലയാളത്തിൽ എടത്തിൽ പറമ്പ്, വടക്കേക്കണ്ടി പറമ്പ്, അലമ്പാട്ടൂർ പറമ്പ് എന്നിങ്ങനെ വിളിക്കപ്പെടുന്നതും അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നതുമായ പറമ്പുകൾ മാനാഞ്ചിറയുടെ തൊട്ട് കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. ഇതിലെ കുഴിക്കൂറ് ചമയങ്ങളോടൊപ്പം ഈ പറഞ്ഞിട്ടുള്ള 3 പറമ്പുകളെയും എൻ്റെ സഹോദരൻ ഫ്രാൻസിസ് കാർണൽ ബ്രൗണിൻ്റെ പൂർണ്ണ അനുമതിയോടും സമ്മതത്തോടും

0: ത്തോടും കൂടി ജോൺ ബ്രൗൺ എന്ന ഞാൻ റവറൻഡ് സാമുവൽ ഹിബിക് എന്നയാൾക്ക് ബാസലിലെ ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റിക്ക് വേണ്ടി വിൽപ്പന നടത്തിയിരിക്കുന്നു. ഇതിലേക്കായി കമ്പനി പണം 3500 ഉർപ്പിക പ്രസ്തുത മിഷണറിയിൽ നിന്ന് ഞാൻ കൈപ്പറ്റിയിരിക്കുന്നു. 1843 December 22 ഞാൻ എൻ്റെ കയ്യൊപ്പും സീലും പതിച്ചിരിക്കുന്നു. ഇതിന് സാക്ഷിയായി താഴെ പറയുന്നവർ തലശ്ശേരിയിൽ വെച്ച് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നു. 1 ജോൺ ബ്രൗൺ, 2 റവറൻഡ് സാമുവൽ ഹെബിക്. സാക്ഷികൾ 1 എഡ്വേർഡ് ബ്രണ്ണൻ, 2 ഹേമൻ ഗുണ്ടട്ട്. കോഴിക്കോട് താലൂക്ക് കസബയിൽ ചേർന്ന് മാനാഞ്ചറയുടെ കിഴക്കുള്ള എടത്തിൽ പറമ്പും വടക്കേക്കണ്ടിപ്പറമ്പും അലമ്പത്തൂർ പറമ്പും അതിനകത്തുള്ള ബംഗ്ലാവും ഔട്ട്ഹൗസുകളും ഉഭയങ്ങളും കൂടി 3500 കമ്പനി പണത്തിന് കണ്ണൂരിലിരിക്കും പാതിരി ഹെബിക് സായ് പവറുകൾക്ക് വില തീർത്ത് കൊടുക്കുന്നതിന് ആധാരമെഴുതി കൊടുപ്പാൻ മഹാരാജാശ്രീ അവറുകൾക്ക് വേണ്ടി നാരായണ അപ്പു പ്രഭുവിന് കൊടുത്ത കടലാസ് വാങ്ങിയതിന് ഉറുപ്പിക 8 പൈ 6 1843 December 22. ഇങ്ങനെയാണ് BM സ്കൂളും പരിസരവും ബാസൽ മിഷന്റെ അധീനതയിൽ വരുന്നത്. കുടുംബിനികളാകാൻ പെൺകുട്ടികളെ പ്രാപ്തരാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിനു പുറമെ എഴുത്തും വായനയും ഒരല്പം കണക്കും ഇവിടെ പഠിപ്പിച്ചു വന്നു. പെൺകുട്ടികളെ തുന്നൽ പണിയും മറ്റ് ഗാർഹിക കടമകളും ഇവിടെ പഠിപ്പിച്ചിരുന്നു. മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് കൂടുതൽ നിഷ്കർഷ പുലർത്തിയിരുന്നു. സർക്കാരിൽ നിന്ന് ഒരു ഗ്രാൻഡ് അനുവദിക്കപ്പെട്ടിരുന്നു. ഗവൺമെൻറ് ടീച്ചേഴ്സ് പരീക്ഷയ്ക്കായി 1872 ഇവിടുത്തെ കുട്ടികളെ പ്രാപ്തരാക്കി. ഇവിടെ പഠിച്ച വിദ്യാർത്ഥിനികളിൽ പലരും പുറമേയുള്ള സ്കൂളുകളിൽ അധ്യാപകരായി യോഗ്യത നേടിയിരുന്നു. 1875 65 പേരാണ് ഹോസ്റ്റലിലുണ്ടായിരുന്നത്. അത്രയും തന്നെ ഡേ സ്കോളേഴ്സും ഉണ്ടായിരുന്നു. 1883 ഹോസ്റ്റൽ സൗകര്യം നിർത്തലാക്കുകയും ഡേ സ്കോളേഴ്സിനായി മാത്രം സ്കൂൾ നിലനിർത്തുകയും ചെയ്തു. ഈ കാലയളവിൽ ഹിന്ദു വിദ്യാർത്ഥിനികൾക്കും സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുകയുണ്ടായി. 1887 ഇതൊരു മിഡിൽ സ്കൂളായി ഉയർത്തപ്പെട്ടു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഈ സ്കൂളിലെ വിദ്യാർത്ഥിനികളെ ഇംഗ്ലീഷ് ലോവർ സെക്കൻഡറി പരീക്ഷയ്ക്ക് അർഹരാക്കി. നല്ല റിസൾട്ടായിരുന്നു. 1902 ഫോർത്ത് ഫിഫ്ത്ത് ഫോംസ് തുടങ്ങി. 1904 March 31 ഈ സ്കൂൾ ഒരു ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു. 1905 6 മെട്രിക്കുലേഷൻ പരീക്ഷയിൽ 50% വിജയം കരസ്ഥമാക്കി. 1906 ഒരു ബോർഡിംഗ് ഹൗസ് പുനഃസ്ഥാപിക്കപ്പെട്ടു. 7 സ്കൂൾ സെക്കൻഡറി സ്കൂളെന്നും എലമെൻ്ററി സ്കൂളെന്നും രണ്ടായി വിഭജിക്കുകയും ഉന്നത വിദ്യാഭ്യാസ നിലവാരം പുലർത്തുകയും ചെയ്തു. 1887 95 വിദ്യാർത്ഥിനികളും 1897 103 വിദ്യാർത്ഥിനികളും 1902 172 വിദ്യാർത്ഥിനികളും 1907 283 വിദ്യാർത്ഥിനികളും ഇവിടെ പഠിച്ചതായി കാണുന്നു. സെക്കൻഡറി സ്കൂളിൽ ഇൻഫൻറ്റ് ക്ലാസ് മുതൽ 6th ഫോം വരെയുള്ള ക്ലാസ്സുകളിലായി 176 കുട്ടികളാണ് പഠിക്കുന്നത്. ഇതിൽ 28 പേർ അപ്പർ സെക്കൻഡറിയിലും 61 പേർ ലോവർ സെക്കൻഡറിയിലും 87 പേർ പ്രൈമറിയിലുമാണ്. ഈ വിദ്യാർത്ഥികളിൽ 55 പേർ ഹിന്ദു സമുദായത്തിൽ നിന്നും 121 പേർ നാട്ടുകാരായ ക്രിസ്ത്യാനികളുമാണ്. അധ്യാപകരിൽ മുൻഷിയൊഴിച്ച് ബാക്കി 10 അസിസ്റ്റൻ്റുമാരും ട്രെയിൻഡ് അധ്യാപകരാണ്. സാഹിത്യ സമാജത്തിന് പുറമെ YWCA വിദ്യാർത്ഥികളുടെ ഒരു ശാഖയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്.
1: ഒരു തെരുവിന്റെ കഥ.
2: ഈ 1840 കൃത്യമായിട്ടൊരു ഒരു ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ കോഴിക്കോട്ട് ആരംഭിക്കുന്നത്. അതിനു മുമ്പ് തന്നെ സ്കൂളുകൾ ഉണ്ടായിട്ടുണ്ട്, പലതരം സ്കൂളുകൾ, പ്രത്യേകിച്ചിട്ട് ക്രിസ്ത്യൻ പള്ളികളോടും അതുപോലെ തന്നെ മുസ്ലിം പള്ളികളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട്. ആരായിരുന്നു ഇവിടുത്തെ വിദ്യാർത്ഥികൾ, പാഠ്യക്രമം എന്തായിരുന്നു, ഇതൊക്കെ വളരെ സജീവമായ ചർച്ചകൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 1840 തന്നെ കോഴിക്കോട് നഗരത്തിൽ, അതായത് സ്കൂളുകളുടെ ഒരു പ്രധാനപ്പെട്ട ആരംഭ കാലഘട്ടത്തിൽ, ഹാജർ രേഖകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ, അതായത് അറ്റൻഡൻസ് രജിസ്റ്റേഴ്സൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഒരേ വർഷത്തിൽ തന്നെ കുട്ടികളുടെ എണ്ണത്തിൽ പലതിലും പലതരത്തിലാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ

0: ഏറ്റക്കുറിച്ചിലുകൾ കാണാനിടയാവുന്നതെന്ന് ഞാൻ എൻ്റെ റിസർച്ചിൻ്റെ സമയത്ത് ഞാൻ അന്വേഷിച്ചിരുന്നു. അപ്പം അതിൽ നിന്നും പല കാരണങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഇത്തരം സ്കൂളുകളിൽ അറ്റൻഡ് ചെയ്തിരുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ പല സമുദായങ്ങളിലും ജാതിയുടെ മേൽത്തട്ട് കീഴ്ത്തട്ടിൽ നിന്നൊക്കെ വന്നവരൊക്കെ ഉണ്ടായിട്ടുണ്ട് കാലക്രമേണ. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ മിഷണറി സംരംഭങ്ങളിൽ വരുന്ന പല സ്കൂളുകളെന്ന് പറഞ്ഞാൽ താഴേക്കിടയിലുള്ള ആളുകളുടെ കുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കാനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം സ്കൂളുകളിലും ഈ ഏറ്റക്കുറച്ചിലുകൾ കാണാനിടയായപ്പോഴാണ് ബാസൽ മിഷൻ്റെ ചില റിപ്പോർട്ടുകളിലാണ് അതിൻ്റെ ചില പരാമർശങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നതും അതെന്നെ ഒരുപാട് ആകർഷിക്കുകയും ചെയ്തിരുന്നു. അപ്പം അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് ആൺകുട്ടികളുടെ ഹാജർ നില വളരെ കുറഞ്ഞു വരുന്നതായിട്ടാണ്, എന്നാൽ ചില മാസങ്ങളിൽ അത് കൂടുന്നതായിട്ടും കാണാം. അപ്പം ഇതിൻ്റെ ഒരു കാരണം അന്വേഷിച്ചു പോകുന്ന സമയത്ത് കോഴിക്കോടിൻ്റെ മറ്റൊരു ചരിത്രത്തിനും കൂടി അതിൽ ചേർത്ത് വായിക്കാൻ പറ്റും. അതിലൊരു കാര്യം ഈ സമയത്ത് കശുവണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കാഷ്യു ഇൻഡസ്ട്രീസ് നഗരത്തിൽ വളർന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഈ റിപ്പോർട്ട് ഇങ്ങനെയാണ് പറയുന്നത്, അതായത് ഇത്തരം കശുവണ്ടി ശാലകളിലേക്കുള്ള കശുവണ്ടി തോട്ടങ്ങളിൽ നിന്നും ഈ കശുവണ്ടി പെറുക്കാനായിട്ട് പലപ്പോഴും വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എന്നുള്ള വ്യാജേന ഇത്തരം തോട്ടങ്ങളിലേക്ക് അവർ പോകും. അങ്ങനെ പകൽ സമയത്ത് ഇവിടെ നിന്ന് കശുവണ്ടി പെറുക്കുകയും അത് വൈകിട്ട് ഈ ഫാക്ടറികളിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടും. അപ്പം സ്കൂളുകളിൽ പോകുന്നു എന്ന് പറയുന്ന ഒരു സമയം നമുക്കറിയാം, ഇന്നും ഇപ്പം പലപ്പോഴും പല കുട്ടികളും പാർട്ട് ടൈം ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുപോലെയുള്ള ചില പാർട്ട് ടൈം ഇടപാടുകൾ അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ അതേസമയം സ്കൂളിൽ പോകാൻ മടിയായിട്ട് പോകുന്ന ആളുകൾ അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നിർബന്ധപൂർവ്വവും പിന്നെ അതുപോലെ തന്നെ കൺവേർട്ടഡ് ആയിട്ടുള്ള ആളുകളുടെ വീടുകളിൽ ചെല്ലുകയും അവരെ ഇതിൻ്റെ മഹത്വം വർണ്ണിക്കുകയൊക്കെ ചെയ്തിട്ടൊക്കെ അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കുട്ടികളെ പലപ്പോഴും ആദ്യ കാലഘട്ടങ്ങളിൽ സ്കൂളിലേക്ക് എത്തിച്ചിരുന്നത്, അതായത് സാധാരണക്കാരൻ്റെ വീടുകളിൽ നിന്ന്. അപ്പോൾ എന്നിരുന്നാലും പിന്നീട് നമ്മൾക്ക് കാണാൻ പറ്റും ഈ സ്കൂളുകളിലൊക്കെ തന്നെ ഹാജർ നില കൂടുന്നതായിട്ട് കാലക്രമേണ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ 1921-22 റിപ്പോർട്ടിൽ, അന്ന് അത് മുനിസിപ്പാലിറ്റീൻ്റെ റിപ്പോർട്ടാണ്, ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 19 ബോയ്സ് സ്കൂളുകളും 5 ഗേൾസ് സ്കൂളുകളും മുനിസിപ്പാലിറ്റിയുടെ നിയന്ത്രണത്തിൽ നടത്തപ്പെടുന്നുണ്ട്. എന്നാൽ ബോയ്സ് സ്കൂളിലെ കുട്ടികളുടെ എണ്ണത്തിൻ്റെ അതിൻ്റെ സ്ട്രെങ്ത് നോക്കുന്ന സമയത്ത് 1997 നിന്നും 1825 ചുരുങ്ങുന്നതായിട്ട് അവർ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതേസമയം ഗേൾസ് സ്കൂളുകളൊക്കെ ആ കാലഘട്ടത്തിൽ വലിയ കുഴപ്പമില്ലാതെ നടന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതിൽ ഇപ്പോൾ ഗേൾസ് സ്കൂളിൻ്റെ കാര്യം നമ്മളിവിടെ എടുത്തു പറയണം, കാരണം കോഴിക്കോട് നഗരം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറ്റവും മുന്നോട്ട് നിന്നിരുന്ന നഗരങ്ങളിൽ ഒന്നായിരുന്നു. പ്രത്യേകിച്ച് തലശ്ശേരി അപ്പുറത്തുണ്ട്, തലശ്ശേരിയിലും ഇതുപോലെ ഗേൾസ് സ്കൂൾസ് ഉണ്ടായിരുന്നു, പാലക്കാടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും കോഴിക്കോട് നഗരം എന്നുള്ളത് മലബാറിൽ മാത്രമല്ല മദ്രാസ് പ്രസിഡൻസിയിൽ തന്നെ പെൺവിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ ഏറ്റവും മുന്നോട്ട് നിന്ന നഗരങ്ങളിൽ ഒന്നായിട്ടാണ് കൊളോണിയൽ റെക്കോർഡ്സിലൊക്കെ പറയുന്നത്.
1: ആയിരത്തി 1907-08 കാലഘട്ടത്തിലേക്കായി നമുക്ക് സ്കൂൾ നടത്തിപ്പിനായി വരുന്ന ചെലവ് 6,000 രൂപയാണ്. ഇതിൽ 1,600 രൂപ ഫീസ് കൊണ്ടും 1,400 രൂപ ഗവൺമെൻറ് ഗ്രാൻ്റ് കൊണ്ടും ബാക്കിയുള്ളത് ബാസൽ മിഷൻ ഫണ്ടിൽ നിന്നുമാണ് നാം നേടുന്നത്. സ്കൂളിനെക്കുറിച്ചുള്ള 1907 ഈ വിവരണം നമുക്ക് കിട്ടുന്നത് 1907 സെപ്റ്റംബർ 21 ആദ ലൗലി എന്ന ഗവർണർ സ്കൂൾ സന്ദർശിച്ചപ്പോൾ ഹെഡ്മിസ്ട്രസ് വായിച്ച ഒരു റിപ്പോർട്ടിൽ നിന്നാണ്. BEM സ്കൂളിനും മറ്റും സ്ഥലം ലഭിച്ചതിൻ്റെ പശ്ചാത്തലമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അവലംബം കോഴിക്കോടിൻ്റെ എഴുതാപ്പുറങ്ങൾ, അഡ്വക്കേറ്റ് TB സെലൂരാജ് എഴുതിയ ഗ്രന്ഥം. നിർവഹണ സഹായം ആദിത്യൻ SS. ഒരു തെരുവിൻ്റെ കഥ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വെട്ടം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് രചന BR പ്രസാദ്, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

ഇനി ദേവരാഗം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും കീരവാണിയും ഡോൺ വിൻസെൻറ്റും പാടിയ ഗാനം കേൾക്കാം. രചന MD രാജേന്ദ്രൻ, സംഗീതം MM കീരവാണി.

ഇനി രവീന്ദ്രൻ്റെ ഈണത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം അഹം. ഗാനരചന കാവാലം നാരായണ പണിക്കാർ.

0: ഇനി കേൾക്കാം. ഡാഡി കൂൾ എന്ന ചിത്രത്തിനു വേണ്ടി ശ്വേതാ മേനോൻ, സാനന്ദ് ഉണ്ണിത്താൻ, ആദിത്യ എന്നിവർ പാടിയ ഗാനം. രചന സന്തോഷ് വർമ്മ, സംഗീതം ബിജിബാൽ.
1: ഡാഡി, മൈ ഡാഡി.

ചലച്ചിത്രഗാനങ്ങൾ ഇനി രഞ്ജിനിയിൽ കേൾക്കാം. ആകാശവാണി 103.6 റിയൽ എഫ്എം, സമയം 10 മണി. എഫ്എം പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും മുഖ്യമന്ത്രി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതലയോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കലക്ടർമാരും പങ്കെടുക്കും. ശബരിമല പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ലക്ഷ്യമിട്ട് വിശ്വാസികൾക്ക് നേരെ ചുമത്തിയ മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട്

ബിജെപി എംഎൽഎമാർ മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അസ്ഥിരോഗ വിഭാഗത്തിൽ റോബോട്ടിക് സർജറി വഴി 10 പേർക്ക് നടത്തിയ ശസ്ത്രക്രിയ വിജയം. സംസ്ഥാനത്ത് ഇതാദ്യമാണ് സർക്കാർ മേഖലയിൽ റോബോട്ടിക് സർജറിയിലൂടെ ഈ ചികിത്സ നടത്തിയതെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾ പരിശീലന കാലത്ത് നേടിയെടുത്ത അഭ്യാസമുറകൾ പ്രദർശിപ്പിച്ചു. നാളെ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി നടന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ June 3 5 വരെ സ്വീകരിക്കും. June 8 ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിൽ കേരള സർക്കാർ അംഗീകൃതവും നോർക്ക റൂട്ട്സ് അറ്റസ്റ്റേഷന് യോഗ്യവുമായ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡാറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിൽ കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിൻ്റൺ വനിതാ സിംഗിൾസിൽ PV സിന്ധുവും പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

0: രഞ്ജിനി.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ രഞ്ജിനിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് സന്ദേശങ്ങൾ അയയ്ക്കാം. അയക്കേണ്ട നമ്പർ 9400024440, 9400022440. 11 മണിവരെയാണ് സമയം. ആദ്യ ഗാനം കേൾക്കാം. കളിപ്പാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: റേഡിയോ നാടകങ്ങളിൽ അവതരണം കൊണ്ടും പ്രമേയ സ്വീകരണം കൊണ്ടും വ്യത്യസ്തനായ കെ വി ശരത് ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച 5 നാടകങ്ങൾ 5 ദിവസങ്ങളിൽ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 103.6 റിയൽ എഫ്എമ്മിൽ. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ ഈ നാടകങ്ങൾ കേൾക്കാം 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രി 10:02 കെ വി ശരത് ചന്ദ്രന്റെ ശ്രദ്ധേയങ്ങളായ 5 റേഡിയോ നാടകങ്ങൾ 103.6 റിയൽ എഫ്എമ്മിൽ.
3: രഞ്ജനിയിൽ ഇനി കേൾക്കാം. ബാലുശ്ശേരി നിന്ന് സോണി ആവശ്യപ്പെട്ടത്. സ്വപ്നമേ നിനക്ക് നന്ദി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും മാധുരിയും പാടിയത്. സംഗീതം ജിദേവരാജൻ.

ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ബോംബെ രവി ഈണമിട്ട് ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം വൈശാലി. ആവശ്യപ്പെട്ടത് അനൂപ് കെ, സിദ്ധാർത്ഥ കൃഷ്ണ, ജിനു, മുത്തമ്പലം.

കോതമംഗലം പിണ്ടിമനയിൽ നിന്ന് കുമാരി പ്രഭാകരൻ ആവശ്യപ്പെട്ടിരിക്കുന്നു പഞ്ചാഗ്നി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന ONV കുറുപ്പ്, സംഗീതം രവി ബോംബെ.

ഇനി കേൾക്കാം. പഞ്ചതന്ത്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ആവശ്യപ്പെട്ടത് ഉഷാ സദാനന്ദൻ, വെള്ളിമാടുകുന്ന്.

ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി രഞ്ജിനിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം. അയക്കേണ്ട നമ്പർ 9400224440 9400224440. 11 മണിവരെയാണ് സമയം. അടുത്ത ഗാനം കേൾക്കാം. മൈനാഗം എന്ന ചിത്രത്തിനു വേണ്ടി മാർക്കോസും ചിത്രയും പാടിയത്.

കനു ഘോഷ് ഈണമിട്ട് പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം നാഴികക്കല്ല്. ആവശ്യപ്പെട്ടത് കൊമേരിയിൽ നിന്നും അനിൽകുമാർ, സ്വപ്ന അനിൽ, നവ്യ അനിൽ, നേഹ അനിൽ, ഗോപാലൻകുട്ടി എന്നിവർ.

തിരുവണ്ണൂരിൽ നിന്നും വേദാത്മിക ആവശ്യപ്പെട്ടിരിക്കുന്നു. മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം. ഗാനശില്പികൾ ബിച്ചു തിരുമല, ഇളയരാജ.

ആലപ്പുഴയിൽ നിന്നും ജയൻ ആവശ്യപ്പെട്ടിരിക്കുന്നു, ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന യൂസഫലി കച്ചേരി, സംഗീതം ജി ദേവരാജൻ.

0: 1.6 Real FM.
1: കുറുപ്പിന്റെ വരികൾക്ക് രഘുനാഥ് സേത്ത് ഈണമിട്ട് ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം ആരണ്യകം. ആവശ്യപ്പെട്ടത് ബിനു കുന്നുമല്ല.

കൈതപ്രത്തിൻ്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണമിട്ട് ബിജു നാരായണൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം സത്യം ശിവം സുന്ദരം. ആവശ്യപ്പെട്ടത് സുബീഷ് പെരുമണ്ണ.

ഇന്നത്തെ രഞ്ജിനിയിൽ അവസാനമായി മാമാങ്കം എന്ന ചിത്രത്തിനു വേണ്ടി ബോംബെ ജയശ്രീ പാടിയ ഗാനം കേൾക്കാം. രചന അജയ് ഗോപാൽ, സംഗീതം എം ജയചന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് അർജുൻ നരിക്കുനി.